നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ನಿರಿ ಗರಿ ದಾನಿ ದಾನಿ ನಿರಿ ನಿದ ಬಮ ಬದಾನಿ ದಬ.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും ഡും

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നോ? ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ? അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
0: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
2: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏ അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം, പക്ഷെ വേഗം വേണം. കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രം ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആമ്പിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
0: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്,
1: teresaspgdprj@gmail.com.
0: അല്ലേ? കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏ അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള

0: മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷെ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ രണ്ടു ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയേ ഉള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995877119. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
0: 9995877119. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്,
1: teresaspgdprj@gmail.com.
0: അല്ലേ? കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ക്ലാസ്സുകളിൽ വിവിധ വരിശകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ താളങ്ങളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്ന അലങ്കാരങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ താളമായ ധ്രുവതാളത്തെ പറ്റി നമ്മൾ പഠിച്ചു. ധ്രുവതാളത്തിന്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു, ലഘു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. താളത്തിന്റെ പൊതുവെയുള്ള അംഗങ്ങൾ പ്രധാനപ്പെട്ടത് മൂന്നാണ്: ലഘു, ദ്രുതം, അനുദ്രുതം. ലഘു എന്നാൽ അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയ, ദ്രുതം അടിച്ച് വീശുന്ന പ്രക്രിയ, അനുദ്രുതം എന്ന് പറഞ്ഞാൽ ഒരു അടി മാത്രം. ഇങ്ങനെ താള വിടുന്ന അംഗങ്ങളുടെ പ്രത്യേകതകൾ കാണിക്കുന്നതിന് വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു: ലഘു, ദ്രുതം, അനുദ്രുതം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഒന്നാമത്തെ താളമായ ധ്രുവതാളത്തിന് ലഘു, ദ്രുതം.

ലഘു ലഘു എന്നിങ്ങനെയാണ് അംഗങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ താളമായ മധ്യതാളം. മധ്യതാളത്തിന്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു. ഒരു ലഘു, അത് കഴിഞ്ഞ് അതിനുശേഷം ദ്രുതം, വീണ്ടും ലഘു. മധ്യതാള അലങ്കാരത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചതുരശ്ര ജാതിയാണ്. ചതുരശ്ര ജാതി എന്ന് പറയുമ്പോൾ ഒരടി കഴിഞ്ഞ് മൂന്ന് വിരലെണ്ണുന്ന പ്രക്രിയക്കാണ്, അതിനാണ് ചതുരശ്ര ജാതി എന്ന് പറയുന്നത്. ആദ്യം അടിച്ച് മൂന്ന് വിരലെണ്ണും, അതിനുശേഷം അടിച്ച് വീശും, വീണ്ടും അടിച്ച് മൂന്ന് വിരൽ എണ്ണും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. എന്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇവിടെ ഇന്ന് കർണാടക സംഗീത പഠനത്തിനായി എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി, കങ്ങരപ്പടിയിലുള്ള അന്നമറിയ, ഇരമല്ലൂരുള്ള ആഗി എന്നിവരാണ്. ക്ലാസ്സിലേക്ക്

നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നാം കാലം പാടിയപ്പോൾ ഒരു വരി പാടുമ്പോൾ ഒരു താളവട്ടം പൂർത്തിയായി, രണ്ടാം കാലം പാടുമ്പോൾ രണ്ട് വരി പാടുമ്പോഴാണ്

നമ്മളിപ്പോൾ മധ്യതാളം ഒന്നും രണ്ടും കാലം പാടി മൂന്നാം കാലം പാടുമ്പോൾ ഒരടിയിൽ നാല് സ്വരം വരും. ഇതിൻ്റെ ഒരു താളവട്ടം പൂർത്തിയാകുന്നത് നാല് വരി കഴിയും.

ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മഡ്യതാളത്തെ പറ്റി പഠിച്ചു. ഒന്നും രണ്ടും മൂന്നും കാലം പാടാൻ നമ്മൾ പഠിച്ചു. അലങ്കാരങ്ങൾ, താളങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് താളം നല്ല വൃത്തിയായി അടിച്ച് താളവിട്ട്

പഠിച്ചാൽ മാത്രമേ ഈ താളങ്ങൾ കിട്ടുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അലങ്കാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പാടി പഠിക്കാം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: ഭരതൻ എന്ന മികവേറിയ സംവിധായകനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് നാളുകൾക്ക് മുൻപ് നാം സിഗ്നേച്ചർ എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ആ കാലഘട്ടത്തിൽ നിന്ന് സിനിമാ രീതികളും ഈ ചലച്ചിത്ര വിശകലന പരിപാടിയുടെ രീതിയും എല്ലാം മാറി. അപ്പോഴും ഭരതൻ എന്ന സംവിധായകൻ തന്റെ സിനിമകൾ വഴി മലയാള ചലച്ചിത്ര പ്രസ്ഥാന ചരിത്രത്തിൽ നേടിയെടുത്ത അനന്യമായ സ്ഥാനം മാറ്റമില്ലാതെ തുടരുകയാണ്. മുഖ്യധാരാ സിനിമയാണോ എന്ന് ചോദിച്ചാലല്ല, എന്നാൽ സമാന്തര സിനിമയുമല്ല എന്ന രീതിയിൽ തന്റെ മധ്യധാര ചിത്രങ്ങളുടെ മൂല്യം മരണത്തിനിപ്പുറവും പ്രഖ്യാപിച്ചുകൊണ്ടുതന്നെ ഭരതൻ അങ്ങനെ നിലനിൽക്കുകയാണ്. ഭരതനുവേണ്ടി തിരക്കഥ ഒരുക്കിയവർ നിരവധിയാണ്. അതിൽ യശശരീരനായ ജോൺ ബോൾ മുതൽ MD വാസുദേവൻ നായർ എന്ന മഹാമേരുവും പത്മരാജൻ എന്ന ഗന്ധർവ ഇതിഹാസവും ലോഹിതദാസ് എന്ന കാലമെത്താതെ പൊലിഞ്ഞ നക്ഷത്രവും ഒക്കെയുണ്ട്. മലയാള പ്രേക്ഷകർ കണ്ടുശീലിക്കാത്ത ഒരു സിനിമാ വഴിത്താരയിലൂടെ തന്റെ സ്ഥാനം അടിവരയിട്ട സംവിധായകനാണ് ഭരതൻ. അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ ജനപ്രിയ വാണിജ്യ സ്വഭാവം പുലർത്തിയ ചിത്രങ്ങൾ കുറവാണ്. മറ്റെന്തൊക്കെയോ രുചിക്കൂട്ടുകളാണ് ഭരതൻ ചിത്രങ്ങളുടെ ആകെത്തുക. അതിൽ കാമ്പുപകരുന്നതിൽ മേൽപ്പറഞ്ഞ രചയിതാക്കൾ വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തു. അത്തരം ചില ചിത്രങ്ങളിലൂടെ, പ്രത്യേകിച്ച് പതിവിൽ നിന്ന് വിഭിന്നമായി ഇവർ കോറിയിട്ട നായക സങ്കല്പങ്ങളിലൂടെ കടന്നുപോകുന്നതാണ് സിഗ്നേച്ചറിന്റെ ഈ അധ്യായം.
4: തകര ഇപ്പൊ എന്തിനാ എന്റെ കൂടെ പോന്നെ? ഞാൻ ഇനി അക്കരെ തന്നെ, ഇക്കരയ്ക്ക് പോരുകയില്ല. അപ്പൊ തകര എന്ത് ചെയ്യും?
5: അതൊന്നും ഒക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല.
4: തകര ഇക്കരയ്ക്ക് ആദ്യം വരുവാന്നോ?
3: മരുതും തകരയും ചന്തവേലുവും വേലനും ലോറിക്കാരൻ ഔസേപ്പും ഒക്കെ ചേർന്ന് അക്കാലഘട്ടത്തിലെ പ്രേക്ഷകരെ അമ്പരിപ്പിച്ച ആ സിനിമാ കാഴ്ചകളിലൂടെ ഒരു കേൾവി സഞ്ചാരം. ഇവയെല്ലാം 4.5 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ചലച്ചിത്ര ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനം ഭരതൻ എന്ന സിനിമാക്കാരന്റെ ചലച്ചിത്ര സങ്കല്പങ്ങളും അതിന് കരുത്തു പകർന്ന ആ എഴുത്തും നിത്യഹരിതമാണ് എന്നുകൂടിയാണല്ലോ. അതാണ് മികവേറിയ ചലച്ചിത്രങ്ങളുടെ മാന്ത്രികതയും.
6: കുറേ ദിവസം ആയല്ലേ കണ്ടിട്ട്. ഇത് എവിടെ ആയിരുന്നു എന്റെ ചക്കര?

മരുതെന്ന മനുഷ്യരൂപം വനത്തിനോട് ലയിച്ചു ചേർന്ന് ജീവിക്കുന്നവനാണ്. വേട്ടയാടി ഭക്ഷണം കണ്ടെത്തുന്നവൻ, അനാഥൻ. ഭരതന്റെ തന്നെ രജനിയിൽ പിറന്ന ആരവം എന്ന ചിത്രം മരുതിനെ കേന്ദ്രീകരിച്ച് മുന്നേറുമ്പോൾ പോലും അത് ആ അതിർത്തി ഗ്രാമത്തിന്റെ അവിടുത്തെ അനേകം ജീവിതങ്ങളുടെ കൂടി കഥ പറഞ്ഞതാണ്. ആ ജനക്കൂട്ടം ഉയർത്തുന്ന ആരവം പോലൊരു ചിത്രം. സിനിമയിൽ സർക്കസ് കൂടാരവും അവിടുത്തെ കാഴ്ചകളും ഏറെ പ്രാധാന്യത്തോടെ കടന്നുവരുന്നതിനാൽ തന്നെ ആരവം എന്ന പേര് നൽകിയത് അവിചാരിതമാകാൻ ഇടയില്ല. ചിത്രത്തിന്റെ കലാസംവിധാനവും ഭരതൻ തന്നെ മനോഹരമായി നിർവഹിച്ചു. ആരവം ആരംഭിക്കുന്നത് തികച്ചും അപരിഷ്കൃതനായ ആ നായകനെ പ്രേക്ഷകർക്കു മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തുടർന്നുയരുന്നത് വന്യത അനുഭവപ്പെടുന്ന ഒരു വിചിത്ര ഗാനം.

കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടിത്ത. മുക്കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. മാനോടും മയിലാടും മഞ്ചാടിക്കും നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത.

0: മരുതിനോട് അടുപ്പം പുലർത്തുന്നവൾ കാവേരി നടത്തുന്ന ആ ചായക്കടയുടെ പശ്ചാത്തലത്തിലുള്ളതാണ് തുടർന്നു വരുന്ന നായികാ നായകന്മാരുടെ ആ കണ്ടുമുട്ടൽ. പ്രമീള കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഈ ആദ്യ രംഗങ്ങളിൽ തന്നെ മരുത് എന്താണെന്ന് സംവിധായകൻ പ്രേക്ഷകർക്കായി വരച്ചു കാണിച്ചിരിക്കുന്നു. ചോദ്യങ്ങൾക്ക് വേണ്ടത്ര മറുപടി പറയാത്ത, പൂർണമായി ഒരു ആധുനിക മനുഷ്യനായി മാറിയിട്ടുണ്ടോയെന്ന് സംശയം ഉദിക്കാവുന്ന നായകൻ, അതാണ് ഭരതന്റെ മരുത്. പ്രത്യേക പാകത്തിലാണ് മരുതിന്റെ സൃഷ്ടി. ഏറ്റവും പ്രധാന രംഗങ്ങളിൽ ആവശ്യത്തിന് സംസാരിക്കുകയും അല്ലാത്തപ്പോൾ വളരെ കുറച്ചു മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന മരുത്. രുചിയുള്ള ഭക്ഷണം, സ്ത്രീ ശരീരം, വേട്ടയാടൽ, വിനോദങ്ങളുടെ ആസ്വാദനം തുടങ്ങി കേവല ചിന്തകൾ മാത്രമുള്ള ഒരു അപരിഷ്കൃതൻ. കാവേരി എന്ന ആ സ്ത്രീക്ക് ഒരുപക്ഷെ മുൻപ് മറ്റു പുരുഷന്മാരുമായി ബന്ധങ്ങളുണ്ടായിരിക്കാം. അത്തരം ചില ചിന്തകൾക്കുള്ള സാധ്യതകൾ സിനിമ സൂചിപ്പിച്ചു പോകുന്നുമുണ്ട്.
1: ഒരു പെണ്ണ് എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? ഇവിടെ ചിലപ്പോ വല്ല വഴിപോക്കരും കിടക്കാൻ വരും, വന്നാ ഞാൻ കിടന്നോളാനും പറയും. അതിന് നാരികൾക്കാ കണ്ണുകടി. ആളുകൾ പറയണത് എനിക്ക് ചായക്കട കൂടാതെ വേറെ ഏതാണ്ടോ. വേണ്ട വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മരുതേ, നിനക്കെന്നെ ഇഷ്ടാണോ? പെരുത്തിഷ്ടാണോ? ദോശയേക്കാൾ ഇഷ്ടാണോ? മുളക് ചമ്മന്തിയേക്കാൾ? എരുമപ്പാലൊഴിച്ച കുറുകുറേ ഇരിക്കുന്ന ചായയേക്കാൾ? പരുതേ, ഞാനൊരു വിഷയം പറഞ്ഞ നീ കേക്കൂ. എനിക്ക് കുളി തെറ്റിയിട്ട് 2 മാസമായി. എന്റെ കുട്ടിക്ക് തന്ത ആരാന്ന് ചോദിച്ച ഞാൻ എന്റെ മരുതാണെന്ന് പറയട്ടെ. ഞാൻ നിന്റെ കെട്ടിയോളായി കഴിഞ്ഞോളാം. നമുക്കിവിടെ സുഖമായി കഴിയാം, നിറയെ ദോശയും തിന്നാം. ഞാൻ നിന്റെ കൂടെ പന്തി ഉറങ്ങാം.
0: ജനാർദ്ദനൻ അവതരിപ്പിച്ച അന്തോണി എന്ന ആ ബസ് ഡ്രൈവർ കാവേരിയെ തേടിയെത്തുന്ന വേളയിൽ അവരുടെ പാവാട മാത്രം ഉടുത്ത് വീടിനകത്തുനിന്ന് ഇറങ്ങിവരുന്ന മരുത് പ്രഖ്യാപിക്കുന്നത് ഏകയായി താമസിക്കുന്ന ആ സ്ത്രീയുടെ ഭവനത്തിൽ തനിക്കുള്ള സ്വാധീനം തന്നെയുമാകാം. അധികം വൈകാതെ തന്നെ അന്തോണിയെ ശാന്തനാക്കാനായി സൂത്രപ്പണികൾ നടത്തുന്ന കാവേരിയെ പ്രേക്ഷകർ കാണുന്നുണ്ട്. അവളുടെ ഒരു തഴുകൽ മതി അതിന്. പക്ഷേ മരുതിനതിൽ പരാതിയൊന്നുമില്ല. ഇത്തരത്തിലൊക്കെയാണ് ആരവത്തിലെ അനേകമനേകം കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഭാര്യയേക്കാൾ തന്റെ കോഴിക്കൂട്ടന്മാരെ സ്നേഹിക്കുന്ന കൊക്കരക്കോ അണ്ണനും ശരീര തിരുമലുകാരൻ മാലീസമടക്കും അനേകം ഗ്രാമീണർ. കൊക്കരക്കോ അണ്ണൻ വളർത്തുന്ന അംഗക്കോഴികളോടുള്ള അധിക സ്നേഹമാണ് അയാളിൽ ജീവിത പങ്കാളിക്ക് വേണ്ടത്ര താല്പര്യം ഉണരാതിരിക്കാൻ കാരണം. ആ വളർത്തുജീവികളെ ഭവനത്തിൽ നിന്ന് ഒഴിവാക്കാൻ അമ്മേലു എന്ന ആ സ്ത്രീ കെ പി എസ് സി ലളിത അവതരിപ്പിച്ച കഥാപാത്രം ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് ബസ് ഡ്രൈവർ അന്തോണിയിലെ

0: ിലേക്ക് ആ സ്ത്രീ എത്തിച്ചേരുന്നുമുണ്ട്. അനന്തരഫലം നമുക്ക് ഊഹിക്കാവുന്നതൊക്കെ തന്നെയും. ഇംഗ്ലീഷ് ഗാനങ്ങളുടെ അകമ്പടിയോടെ ആ പഴയ വാനിൽ ഒരു ചെറു സർക്കസ് സംഘം അവരുടെ ഗ്രാമത്തിലെത്തിച്ചേരുന്നു. മലയാളവും തമിഴും ഇടകലർന്ന് സംസാരിക്കുന്ന ആ ഗ്രാമീണ ജനതയെ അവർ സർക്കസ് കലകളുമായി അമ്പരിപ്പിക്കാൻ ആരംഭിച്ചു. സർക്കസ് മാസ്റ്റർ മുറിമീശക്കാരൻ മുരികയ്യയാണ്. അയാളും ഭാര്യയും മകളും മറ്റനേകം പേരും.
1: ലേഡി പ്രൊപ്രൈറ്റർ ഓഫ് ഗുൾഫൻ സർക്കസ് കമ്പനി. ഞാൻ മാലീസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് അവർ പാടി തുടങ്ങിയത്. നമ്മുടെ കടവുൾ സഹായം കാവേരി ഇല്ലേ, ആ ചായക്കടക്കാരി, അവളെ അങ്ങോട്ടും കയറ്റിക്കളയല്ലേ. അവൾ ആള് പെശക. അവളെ നമ്മുടെ ബസ്സുകാരൻ അന്തോണി ഇല്ലേ, ആ തൃശൂർക്കാരൻ, അവനാണ് അവളുടെ കൂടെ കുറച്ച് കാലം.
2: ഓഹോ, ഐ സീ, ഐ സീ.
1: അവളെ അവിടെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇപ്പൊ ആ വെടിക്കാരൻ മരുതനില്ലേ, മരുതൻ, അവനാണ് അവളുടെ ഗർഭം ഏറ്റിട്ടിരിക്കുന്നത്. അവന് അങ്ങോട്ടെങ്കിലും കേറ്റിക്കളയല്ലേ. അവൻ മാസ്റ്ററിന്റെ സുന്ദരി പോലെ പോസ്റ്റ്മോർട്ടം ചെയ്തേ.
0: സർക്കസ് കാഴ്ചകൾ ധാരാളമുണ്ട് ആരവം എന്ന ചിത്രത്തിൽ. അതിലാ സ്വർണമുടിക്കാരി സുന്ദരി കാഴ്ചവെക്കുന്ന പ്രകടനങ്ങളുമുണ്ട്. തുടർന്ന് അവളാണ് മരുതന്റെ ഹൃദയം കീഴടക്കുന്നവൾ. മരുതിന്റെ ചില്ലറ കായിക മികവൊക്കെ കണ്ട് അയാളെ മുരുകയ്യ തങ്ങൾക്കൊപ്പം ചേർക്കുന്നതാണ്. ബഹദൂറാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മരുതിനാകട്ടെ സർക്കസ് കാണാനും അഭ്യാസം നടത്താനുമൊക്കെ നേരത്തെ തന്നെ ആഗ്രഹവുമുണ്ട്.
3: ആ മുരുകയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണ്.
4: ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ട് വയ്ക്കൂ, പിന്നെ എന്നോട് ചോദിക്കണേ.
3: എന്നാലും എന്റെ കാവ്യമ്മ പറയാതെ എങ്ങനാ പോവാ?
4: എന്നോട് ചോദിച്ചിട്ടല്ലോ വരാന്ന് പറഞ്ഞത്.
3: ഞാൻ വരാന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പോയാ നമുക്ക് നിറയെ കാശ് കിട്ടും.
4: കാശ് കിട്ടിയ
3: ഞാൻ വലിയ ഒരു പണക്കാരനാവും.
4: എന്നിട്ട്
3: ഞാനൊരു ചായക്കട തുടങ്ങും. ഏഴു നിലയുള്ള ചായക്കട.
0: എന്നാൽ മരുതിനെ അതിലേക്ക് ആകർഷിച്ചത് ഉടമയുടെ മകളായ ആ സ്വർണമുടിക്കാരിയുടെ സൗന്ദര്യം തന്നെയുമാണെന്ന് പറയാം. ഇന്ത്യൻ ടാർസൻ എന്നാണ് അവർ മരുതിന് നൽകിയ വിശേഷണം.
5: ലേഡീസ്, ജെന്റിൽമാൻ ആൻഡ് ജെന്റിൽമാൻ, നമ്പറുകളെ, കൺട്രിമാൻ, ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇന്ത്യൻ ടാർസനെ നേരിട്ട് പാർക്കലാം. ഈസ്റ്റ് ഇന്ത്യ മുരുകയ്യ ആൻഡ് കമ്പനി ഇമ്പോർട്ടഡ് ഇന്ത്യൻ ടാർസൻ. ഇന്ത്യൻ ടാർസൻ, കം ഓൺ.
0: ക്രമേണ മരുതും ആ സുന്ദരിയുമായി അടുത്തു. കാവേരി ഈ ബന്ധം അറിഞ്ഞതും തടുക്കുന്നതുമൊക്കെയാണ് കഥാഗതിയിലെ പ്രധാന മാറ്റങ്ങൾ. മരുതിനെ തേടി മുരികയ്യയും സംഘവും കാവേരിയുടെ വീട്ടിൽ എത്തുന്നതാണ്. മരുത് സർക്കസ് കൂടാരത്തിലെ നായയുടെ പിന്നിൽ പടക്കം കെട്ടിവെച്ച് ആ കൂടാരത്തിന് തീയിടാൻ കാരണമാകുന്നത്. അവിടെ നിന്ന് പുറത്തുവരുന്ന ആനയാണ് അന്തോണി ഓടിക്കുന്ന ബസ് തള്ളി ഒരു കുഴിയിലേക്കിടുന്നത്. സമീപകാലത്ത് നാം കേട്ടുശീലിച്ച ബട്ടർഫ്ലൈ എഫക്ട് 1978 ഒരു മലയാള സിനിമയിൽ ഈ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആരവത്തിൽ സിനിമയുടെ അവസാനം എല്ലാം കത്തിയമർന്ന് ആ സർക്കസ് സംഘം ഗ്രാമം വിടുകയാണ്. ഇതിനൊപ്പം നേരത്തെ കണ്ട സർക്കസ് കൂടാരത്തിലെ ആ നായ തന്നെ കടിച്ചതിനെ തുടർന്ന് അതിനു പിന്നാലെ ഓടുന്ന മരുതിനെ കാണാം. അവർ ഓടിയോടി സർക്കസ് സംഘത്തിനൊപ്പം എത്തി. പിന്നാലെ കാവേരിയുമുണ്ട്. മരുതിനെ ആകർഷിച്ച സുന്ദരിയും അവർക്കൊപ്പം തന്നെയുണ്ട്. ക്രമേണ ആ നാടും സർക്കസ് സംഘാംഗങ്ങളും മുഴുവൻ അയാൾക്കും ആ നായയ്ക്കും പിന്നിൽ എന്തിനെന്നറിയാതെ പ്രയാണം ചെയ്യുകയാണ്. അവർക്കേറെ പിന്നിലായി ഒരു ചെറിയ കുട്ടിയുണ്ട്, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ. പുനർക്കാഴ്ചകൾ ഏറെ ആവശ്യമുള്ളതാണെന്ന് തോന്നുന്നു മരുതിന്റെ ഈ കഥ. ആ കഥാപാത്രത്തിന് നെടുമുടി വേണുവെന്ന നടൻ പകർന്നു നൽകിയ ഓജസ്സും കണ്ടറിയേണ്ടതാണ്. മരുതിന്റെ ചെയ്തികൾ ആരവം എന്ന ചിത്രം പോലെ തന്നെ വിചിത്രം. അയാൾ ഒന്നിലും ഉറച്ചു നിൽക്കുന്നവനല്ല. സ്ത്രീബന്ധങ്ങളും അങ്ങനെ തന്നെ. എന്നാൽ പഴയതിലേക്കുള്ള മടക്കങ്ങളും ചിത്രത്തിൽ പ്രകടമാണ്. സിനിമയുടെ അവസാനമാകട്ടെ കാവേരിയുടെ അപേക്ഷകൾ പോലും അയാൾ കേൾക്കുന്നില്ല. നേരത്തെ കണ്ട ചമയങ്ങളൊക്കെ അഴിച്ചുമാറ്റി മുരുകയുടെ മകൾ സർക്കസുകാരിയും ഓടുന്നത് അയാളുടെ പിന്നിലായി തന്നെയാണ്. എന്തിനാണ് അയാളുടെ ഓട്ടം? വനവുമായി ഇണങ്ങിക്കഴിഞ്ഞ അയാൾ പ്രകൃതി നൽകുന്ന സ്വാതന്ത്ര്യം തേടിയായിരിക്കുമോ സഹജീവിക്ക് പിന്നാലെ ഓടുന്നത്? അപ്പോൾ പിന്നാലെ

0: ഓടുന്നവരുടെ ഉദ്ദേശം എന്താണ്? ഏതാണ് ആ കുട്ടി? ചോദ്യങ്ങൾ അനവധിയാണ് ആരവം കണ്ടു കഴിയുന്ന വേളയിൽ പോലും. ആരവം കഴിഞ്ഞാൽ തകര, അതാണ് പറഞ്ഞു പോകേണ്ട ക്രമമെന്ന് കരുതുന്നു. ആരവത്തിലെ ഒരു സഹനടവേഷമെന്നൊക്കെ പറയാവുന്ന കൊക്കരക്കോ അണ്ണനെ അവതരിപ്പിച്ച പ്രതാപോത്തനെ നായകനായി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഭരതൻ പത്മരാജന്റെ രചനയിൽ തകര എന്ന ചിത്രം ഒരുക്കിയത്. ടൈറ്റിൽ റോളാണ് തകര. ആദ്യ ചിത്രമായ ആരവത്തിനു ശേഷം പ്രതാപോത്തൻ രംഗത്ത് വന്ന അടുത്ത സിനിമ. ഒപ്പം ചെല്ലപ്പനാശാരി എന്ന അങ്ങേയറ്റം കുശാഗ്ര ബുദ്ധിക്കാരനായ സുഹൃത്ത് വേഷത്തിൽ നെടുമുടി വേണുവുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തകര ബുദ്ധിവികാസക്കുറവുള്ള ഒരു യുവാവാണ്. അയാൾക്ക് ഏറെക്കാലമായി ഏകദേശം തന്റെ സമപ്രായക്കാരി തന്നെയായ സുഭാഷിണിയോടുള്ളത് കളങ്കമില്ലാത്ത സ്നേഹം മാത്രമാണ്. തകരയുടെ മനസ്സിൽ ചെല്ലപ്പൻ ആസക്തി കുത്തിവെക്കുന്നത് വരെ.
1: എന്താണെന്നറിയാമോ ഞാൻ മോളിന്നെടുത്ത് ചാടാഞ്ഞത്? സുഭാഷിണി പറഞ്ഞതുകൊണ്ടാണ്.

0: കണക്കായി പോയി. ഞാൻ അന്നേ പറഞ്ഞല്ലോ ചെലപ്രാശരി തകരെ കൊണ്ട് വേണ്ടാത്ത കളിക്കണ്ടെന്ന്.
1: ചേടാ ഞാൻ അറിഞ്ഞു ഈ പൊട്ടം തകർക്ക് ഇങ്ങനൊരു യോഗം കിടക്കുന്നെന്ന്. കണ്ണുകൊണ്ട് കണ്ടില്ലായിരുന്നു, ഞാൻ വിശ്വസിക്കുകയല്ലായിരുന്നു.
0: തകരെ ഇനി നമ്മളെ അങ്ങ് തഴി.
1: ആപ്പാ പുള്ള ആവില്ലേ, പോയി കുളിക്ക. അല്ലേ ഇതല്ല കൂത്ത്, തകരയ്ക്ക് ഉദിച്ച യോഗം നാളെ ആർക്ക് കുതിക്കാം.
2: തകര എന്ന നായകന്റെ നിഷ്കളങ്കത വരച്ചു കാട്ടിക്കൊണ്ട് സിനിമ ആരംഭിക്കുന്നു. പഞ്ഞിപ്പൂക്കൾ പറിച്ചെടുത്ത് പറത്തി ഉല്ലസിക്കുന്ന യുവാവായ തകര, കാറ്റാടി ഉണ്ടാക്കി പറത്തി കളിക്കുന്ന തകര, അയാൾക്ക് അത്ര മാനസിക വികാസമേ ഉള്ളൂ എന്ന് ചലച്ചിത്രകാരൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സമപ്രായക്കാരുമായിട്ടല്ല അയാളുടെ സൗഹൃദം, അത് പ്രായത്തിൽ അല്പം കൂടി മുതിർന്നതെന്ന് കരുതാവുന്ന ചെല്ലപ്പനാശാരിയുമായാണ്, പിന്നെ പിള്ള എന്ന് വിളിക്കപ്പെടുന്ന കൗമാരക്കാരനും. ചെല്ലപ്പന ആ യുവാവിനെ മുതലെടുക്കുന്നുമുണ്ട്.
3: നീലക്കല്ല് കടുക്കൻ തരാന്ന് പറഞ്ഞിട്ട്
0: എപ്പം നിനക്കൊരു കമ്പോളത്തിൽ നിന്ന് വിലസ് നടന്നാ മതിയല്ലോ.
3: നീലക്കല്ല് കടുക്കൻ തരാന്ന് പറഞ്ഞ ആചാരി എന്നെ വെറുതെ പറ്റിക്കു.
0: തരാന്ന് പറഞ്ഞില്ലേ, നീ വിലയേറ്.
3: ഒരു പാരം
0: മാമ്പലയ്ക്ക് ഒന്ന് പാരം കാണാണ്ടിരിക്കൂ. ഈ വഴി എവിടെ നിന്ന് നടന്നു തകരപ്പുറത്ത് ഞാനൊരു തല്ലു കൊള്ളാനുള്ളതാ.
3: എപ്പൊ
0: ഇന്നലെ പണിയും കഴിഞ്ഞ് വരുമ്പോ ആൽത്തറ ബുക്കിന്റെ അവിടെ വെച്ചൊരു കശപിശ.
3: ഇന്നലെ
0: ഓ ഭാർഗവൻ ഇല്ലയോ, ചന്ത ഭാർഗവൻ, അവനും മൂന്നാൾ ഊച്ചാലി പിള്ളേരും കൂടെ തകരെ കൊണ്ട് മാത്രമേ ഞാൻ പലകെ ഉരുപ്പൊടിയൊക്കെ ചുമപ്പിക്കുന്നുള്ളൂ എന്നുള്ള ആളൊരു കൊതിക്കറിവേ. ഒരു കൊച്ചുപിച്ചാട്ടിയും പിടിച്ച് ഇച്ചിരി വെള്ളവും പിടിപ്പിച്ചോണ്ട് കറി കൊടുക്കാൻ നോക്കി. ആദ്യം ഞാൻ നല്ല വാക്ക് പറഞ്ഞു, പോടാ ഭാർഗവ പോടാ, നടപ്പില്ലാന്നൊരു മതിയല്ലോ തനിക്കോളം എടുക്കേണ്ടത് എന്നും കണ്ട് ആദ്യം ഞാൻ കുറച്ച് അച്ചാ ഊറ്റക്ക് പറഞ്ഞു നോക്കി എവിടെയേക്കാൻ. അപ്പോ വീതുളി എടുത്തു, പണിയായുധം കണ്ടപ്പോ അവന്റെ തലതാണ്. അല്ല ഞാൻ പെശകിയാൽ പെശകിയതാണെന്ന് അവന് അനുഭവം പോലറിയാവുന്ന കാര്യമാണെന്ന് കണ്ടു.
2: തുടക്കം മുതൽ സുഭാഷിണിയും തകരയും തമ്മിൽ നിഷ്കളങ്ക സ്നേഹബന്ധമേ ഉള്ളൂ. എന്നാൽ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ സ്വാഭാവികമായി രൂപപ്പെടാവുന്ന അടുപ്പത്തിന്റെ ചെറു ചലനങ്ങൾ ഇരുവർക്കുമിടയിൽ ഇടയ്ക്കൊക്കെ മിന്നിമറയുന്നുമുണ്ട്. സുഭാഷിണിയുടെ മാതാവ് ആ കുടുംബത്തിൽ നിന്ന് അകലെയാണ് കഴിയുന്നത്. സുഭാഷിണിയുടെ അച്ഛന്റെ ഉപദ്രവങ്ങൾ സഹിക്കാൻ വയ്യാതെ പിതാവായ മൂപ്പന് മറ്റൊരു സ്ത്രീയുമായി നിലവിൽ ബന്ധമുണ്ട്. ഇത് മകൾ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അയാൾ അവളെ തല്ലുകയാണ്. തുടർന്ന് അവൾ തന്റെ മാതാവിന്റെ പക്കലേക്ക് പോകുന്നു. ഈ യാത്രയിൽ തകരയും അവൾക്ക് തുണയാണ്. ഇതിനിടയിലാണ് അവർ കൂടുതൽ അടുക്കുന്നത്. സാധുക്കളിൽ സാധുവാണ് യഥാർത്ഥത്തിൽ തകര. ബുദ്ധിവികാസക്കുറവുള്ള സ്നേഹനിധിയായ ആ അനാഥനിൽ എന്നാൽ സുഭാഷിണിയുടെ പേര് പറഞ്ഞ് മോഹങ്ങൾ ജനിപ്പിക്കുന്നതിൽ ചെല്ലപ്പനാശാരി വിജയിക്കുകയാണ്. അതിനൊക്കെ മുൻപ് സുഭാഷിണിയിൽ ചെല്ലപ്പന് ഒരു കമ്പമുണ്ട് എന്നും കാണാനാകും. അതിനവൾ തക്ക മറുപടി നൽകുകയും ചെയ്തു. ഇതിന്റെ പേരിൽ പിതാവ് മൂപ്പനിൽ നിന്ന് ചെല്ലപ്പന് രണ്ട് കിട്ടുന്നുമുണ്ട്. എന്നാൽ ആ സാഹചര്യം വരെ ചെല്ലപ്പൻ ഉപയോഗിക്കുന്നത് സുഭാഷിണി വഴങ്ങിക്കൊടുക്കുന്നവളാണോ എന്ന് പരീക്ഷിക്കാനാണെന്ന് തോന്നുന്നു. തങ്ങളുടെ സുഹൃത്തായ പിള്ളയെന്ന് വിളിക്കുന്ന ആ കൗമാരക്കാരൻ പയ്യനെ വെച്ച് സുഭാഷിണിയെ വശത്താക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടയാൾ. അവന്റെ സമീപനം എന്നാൽ സുഭാഷിണി തക്ക രീതിയിൽ നേരിടുകയും ചെയ്തു. സുഭാഷിണിയെ സുരേഖ അവതരിപ്പിച്ചു.
4: വേണ്ടായിരുന്നല്ലോ, ഇതിപ്പോ ഒരുപാട് കാശായി കാണത്തില്ലയോ?
0: ഓ അതൊന്നും സാരമില്ല, സുഭാഷിണിക്ക് വേണ്ടിട്ടല്ലയോ.
5: അയ്യോ അയ്യോ എന്റെ കൈ, എന്റെ കൈ, അയ്യോ അയ്യോ അയ്യോ എന്റെ കൈ, അയ്യോ അയ്യോ എന്റെ കൈ, എന്റെ കൈ, അയ്യോ അയ്യോ അയ്യോ അയ്യോ എന്റെ കൈ, അയ്യോ അയ്യോ.
4: ആ ആശാരിയോട് പറഞ്ഞേക്ക് വളഞ്ഞ ബുദ്ധിയും കൊണ്ട് ഇങ്ങനെ വന്നേക്ക. അയ്യ നാണോ ഇല്ലല്ലോ, ചുടുചോറ് വാരാൻ ഇറങ്ങിയേക്കുന്ന കൊച്ചു കുരങ്ങൻ.
0: അത്രക്ക് ഞാൻ അപ്പഴേ പറഞ്ഞതാ, പുള്ള വെള്ളാണ്ടിരി ഇങ്ങനെയൊക്കെ ആ ഇതിന്റെ തുടക്കം.
6: തുടക്കം
0: ഞാൻ പറയുന്നു കേക്ക് പുള്ളേ, കേവലം ഒരടിയാണെ പോലും

0: നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു നേട്ടമാണ്. ഇതിപ്പോ ചോര ഉണ്ടേക്കുക, ഇതിപ്പോ ഒരു സുഭക്ഷണം വേറെ എന്തോ വേണം. പുള്ളെ ആ കൈ കൂടെ വന്നാട്ട്.
1: ഇതേ ചെല്ലപ്പൻ തന്നെയാണ് തന്റെ എരികേറ്റലിന്റെ അടക്കം ഫലമായി തകരയ്ക്കും സുഭാഷിനിക്കും ഇടയിൽ രൂപപ്പെട്ട കാമം കലർന്ന പ്രണയം മൂപ്പന്റെ രണ്ടാം പങ്കാളി വഴി അയാളിലെത്തിക്കുന്നത്. ഇതുവഴിയാണ് തകരയെ മൂപ്പൻ ക്രൂരമായി മർദ്ദിക്കുന്നതും തുടർന്ന് ആ യുവാവ് നാടുവിട്ട് എങ്ങോട്ടോ പോകുന്നതും. മടങ്ങി വരവിലയാൾ സുഭാഷിനിയുടെ പിതാവിന്റെ ജീവൻ തന്നെയാണ് കവർന്നത് അവളെ സ്വന്തമാക്കാൻ വേണ്ടി. തുടർന്ന് ആ വിവരം സുഭാഷിണിയെ അറിയിക്കുന്ന തകരയുടെ മുഖത്ത് തടസ്സങ്ങൾ ഇല്ലാതാക്കിയവന്റെ ഭാവമാണെന്ന് തോന്നുന്നു. എന്നാൽ തകരയുടെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് സുഭാഷിണി അയാളെ തള്ളിപ്പറയുകയാണ്. ഈ പ്രതികരണം അടക്കമുള്ളവ തകരയെ എത്തിക്കുന്നത് മരണത്തിലേക്ക് തന്നെയും.
2: സുഭാഷിനി വാ, നമുക്ക് എവിടെയെങ്കിലും പോവാം, നമുക്ക് കല്യാണം കഴിക്കാം.
3: ഇല്ല ഇല്ല ഇല്ല, ഞാൻ വരത്തില്ല, തകരന്റെ അപ്പനെ കൊന്നു.
1: തകരയുടെ കഥയിൽ അയാളെ പോലെ തന്നെ മറ്റൊരു വിചിത്ര കഥാപാത്രമായി ചെല്ലപ്പനാശാരി അങ്ങനെ നിലനിൽക്കുകയാണ്. പക്ഷെ അയാൾ വില്ലനല്ല, പ്രതിനായകൻ എന്നൊക്കെ നമുക്ക് അയാളെ വിളിക്കാം. പതിവ് നായക സങ്കല്പങ്ങളൊക്കെ തകിടം മറിച്ചുകൊണ്ടുള്ള നായക ചിന്തകളാണ് ഭരതന്റെ തകര പ്രേക്ഷകർക്ക് നൽകുന്നത്. ഏറ്റവും വിചിത്രമായി നെടുമുടി വേണു അവതരിപ്പിച്ച ചെല്ലപ്പനാശാരി എന്ന കുടില കഥാപാത്രവും. 1979 തകരയിൽ നിന്ന് തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ലോറിയിലേക്ക് എത്തുമ്പോൾ ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ട് പ്രതാപ് പോത്തനെ തന്നെ വീണ്ടും നായകനായി അവതരിപ്പിച്ചു. എന്നാൽ തീർത്തും സാധുവായ ആ യുവാവിന്റെ വേഷം ചിത്രത്തിൽ മറ്റു രണ്ടു പേരുടെ മുൻപിൽ വല്ലാതെ അപ്രസക്തമായി പോയതാണെന്നുള്ളതാണ് വാസ്തവം. അച്ഛൻ കുഞ്ഞ് ഗംഭീരമാക്കിയ വേലനും ബാലൻ കെ നായർ തകർത്തവതരിപ്പിച്ച ഔസേപ്പുമാണ് ആ കഥാപാത്രങ്ങൾ. ഈ സിനിമ വേലന്റെ ക്രൂരതയുടെയും ധനാസക്തിയുടെയും ജടികമോഹങ്ങളുടെയും പാതയിലാണ് തുടക്കം മുതൽ മുന്നേറുന്നത് തന്നെ. ആ യാത്രയിൽ അയാൾ ചെയ്തു കൂട്ടുന്ന കൃത്യങ്ങൾ, കണ്ടുമുട്ടുന്ന പല വ്യക്തികൾ, അതിൽപ്പെടുന്നു ഔസേപ്പെന്ന ലോറിക്കാരനും അയാളുടെ സഹായിയായ ദാസപ്പൻ എന്ന അനാഥ യുവാവും.
4: ഞാൻ പോവാം. പറ്റില്ല, 7 വട്ടം എന്ന് പറഞ്ഞിട്ട് 10 വട്ടം ഞാൻ 100 രൂപ എണ്ണി. ഇനി എന്നെ കൊണ്ട് പറ്റില്ല.
5: 100 രൂപയാണ് അപ്പോഴേക്ക് ഞങ്ങളും ഓരോ 100 രൂപ.
1: വേലായുധൻ എന്ന വേലൻ ചിത്രത്തിൽ പ്രതിനായക സ്ഥാനത്താണെന്ന് പറയാം. ക്രൂരതയുടെയും ദുഷ്കൃത്യങ്ങളുടെയും കാര്യത്തിൽ വേലന് മുൻപിൽ ഔസേപ്പ് തീർത്തും നിസ്സാരനാണെന്ന് തോന്നുന്നു. ഇത് മനസ്സിലാക്കാൻ വേലൻ ആരാണെന്ന് പറഞ്ഞു വെച്ചാൽ മാത്രം മതിയാകും. അയാൾ കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ടു പോകുന്നവനാണ്. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ കുട്ടികളെ തട്ടിയെടുത്ത് അംഗഭംഗം വരുത്തി ഭിക്ഷാടനത്തിനടക്കം ഉപയോഗിച്ച് പണമുണ്ടാക്കുന്ന ക്രൂരൻ. ആവശ്യക്കാർക്ക് അയാൾ കുട്ടികളെ വിൽക്കുകയും ചെയ്യും. അത്തരമൊരു മനുഷ്യമൃഗത്തെ പ്രതിനായകനായി അവതരിപ്പിച്ചിരിക്കുന്നതാണ് ലോറി എന്ന ചിത്രം. അയാളുടെ പക്കൽ ഇതുവഴി തന്നെ എത്തിച്ചേർന്നതാണ് റാണി എന്ന കൗമാരക്കാരി. എന്നാൽ മറ്റു കുട്ടികളെ പോലെ വേലൻ അവളെ വിരൂപയോ അംഗഭംഗം ഉള്ളവളോ ആക്കി മാറ്റുന്നില്ല. വളർന്നു വലുതായി അംഗലാവണ്യം ഉള്ളതായി മാറാനുള്ള അവളുടെ സുന്ദര ശരീരത്തോടുള്ള മോഹം കൊണ്ടാണ്. ശരീര വളർച്ച എത്തിയതിനാൽ തന്നെ വേലന്റെ മോഹങ്ങളിൽ റാണി കടന്നു വരുന്നുമുണ്ട്. എന്നാൽ ഇതിനിടയിലും മാംസവ്യാപാരത്തിനായി സമീപിക്കുന്നവരെ വേലൻ ആട്ടി ഓടിക്കുന്നുമുണ്ട്. ഇത്തരമൊരു പ്രത്യേക പാത്രസൃഷ്ടിയാണ് വേലൻ എന്ന കഥാപാത്രം. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും കേരള സംസ്ഥാന ക്രിട്ടിക്സ് അവാർഡും വേലൻ വഴി അച്ചൻകുഞ്ഞ് നേടുകയും ചെയ്തു.
6: എനിക്ക് മടിയില്ല, കൈ വരയ്ക്കുകയുമില്ല. 8-9 കൊല്ലമായി അവള് പെണ്ണാകുന്നതും കണ്ടു കണ്ടിരിക്കുകയായിരുന്നു ഞാൻ.
1: വേലൻ നാടു ചുറ്റി അലയുന്നവനാണ്. തെരുവ് സർക്കസും അതിനിടയിലുള്ള പണപ്പിരിവും ഒക്കെയാണ് അയാളുടെ വരുമാന മാർഗം. സർക്കസ് അവതരണത്തിന് അയാൾക്കൊപ്പം റാണിയുണ്ട്. പണം പിരിക്കാനും പാട്ടുപാടാനുമൊക്കെയായി മറ്റു കുട്ടികളുമുണ്ട്. ജീവിക്കുന്ന ചുറ്റുപാട് ഒട്ടും നല്ലതല്ല. പുതുമുഖം നിത്യയാണ് റാണിയെ അവതരിപ്പിച്ചത്. അഭിസാരികമാരും അവരുടെ ഇടനിലക്കാരും ആ സ്ത്രീകളെ തേടിയെത്തുന്ന അനേകരും വേറെയും സാമൂഹിക വിരുദ്ധരുമൊക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഏറ്റവും താഴേത്തട്ടിലുള്ള ചേരി ജീവിത കാഴ്ചകളാണ് ലോറി എന്ന ചിത്രത്തിൽ ഉള്ളത്. അങ്ങനെയൊരു സർക്കസ് അവതരണത്തിനിടെയാണ് വേലനെ ആ ലോറിക്കാരൻ കണ്ടുമുട്ടുന്നത്. ഒപ്പം ദാസപ്പനുമുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ ദാസപ്പനും റാണിയും പരസ്പരം ശ്രദ്ധിക്കുകയും ചെയ്തു. ക്രമേണ താൻ ആരാണെന്ന സത്യം ആ സംഘത്തിന്റെ ജീവിതം എങ്ങനെ

0: ാണെന്ന സത്യമൊക്കെ റാണി വഴി ദാസപ്പൻ അറിയുന്നുണ്ട്.
1: ഞാനും ഇത്തിരി വെള്ളം എവിടെ കിട്ടുമെന്ന് നോക്കി നിൽക്കുമായിരുന്നു. എനിക്ക് എന്താ വരുന്നു? എന്നാലും എന്നേക്കാൾ ഭേദമാണ്. ഓർമ്മ വയ്ക്കുമ്പോൾ ഞാൻ തെരുവില്ല, അച്ഛനുമില്ല, അമ്മയുമില്ല, ആരുമില്ല. പിന്നെ എവിടെയൊക്കെയോ തെറ്റിത്തെറിച്ച് തെറ്റിത്തെറിച്ച് ഉള്ളിൽ ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് കിട്ടും. ഇപ്പൊതാ ഇത്രയും കാലം കൊണ്ട് ആദ്യം ഒരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ നാട്ടിൽ വെച്ച് റാണിയെ കാണുമെന്ന് വിചാരിച്ചതേയില്ല.
2: എവിടെ വെച്ച് എന്നെ കാണാം? തിരിഞ്ഞു നടക്കുന്ന എന്നുമല്ലേ?
1: ഞാനും അതേ നമ്മ.
0: ദാസപ്പനും റാണിയുമായുള്ള അടുപ്പം ക്രമേണ പ്രണയത്തിലെത്തുന്നു. എന്നാൽ ഈ ബന്ധം വേലൻ അംഗീകരിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വിദൂര സാധ്യത പോലുമില്ല. ഇക്കാരണങ്ങളാൽ അടക്കം തന്നെ അവളെ അയാൾ ഉപദ്രവിക്കുന്നുമുണ്ട്. തുടർന്ന് അയാളെ പരിക്കേൽപ്പിച്ച് റാണി രക്ഷപ്പെടുകയാണ്. പക്ഷേ അവളെ ഔസേപ്പ് ലോറിയിൽ പിടിച്ചു കയറ്റി അവിടെ നിന്ന് കടന്നു കളയുകയാണ്. ഒപ്പം ദാസപ്പനുമുണ്ട്. ഔസേപ്പിന്റെ ആഗ്രഹവും റാണിയുടെ ശരീരം തന്നെയാണ്.
3: വേലാണ്ടിയും വേലാണ്ടിയുടെ മോളെയും കാണണമെന്ന് പറഞ്ഞപ്പോ നീ വിചാരിച്ച് വെള്ളം അടിച്ചോട്ട് പറഞ്ഞു.
0: തുടർന്ന് അയാളുടെ പക്കൽ നിന്ന് അവളെ രക്ഷിക്കാൻ ദാസപ്പൻ ശ്രമിക്കുന്നു. എങ്കിലും ഫലമുണ്ടായില്ല. റാണിയെ ഔസേപ്പെത്തിക്കുന്നത് അയാളുടെ ഭാര്യയാണെന്ന് പറയാവുന്ന ആ സ്ത്രീയുടെ പക്കൽ തന്നെയാണ്. എന്നാൽ അവർ നിസ്സഹായിയുമാണ്.
4: ഈ പെണ്ണിനെ കണ്ടോ? ഇവൾ ഇവിടെ നിൽക്കുന്നു. കേട്ടില്ലേ പറഞ്ഞത്?
2: ഏതാ ഈ കുട്ടി?
4: അറിഞ്ഞേ ഒക്കത്തുള്ളോ. അറിയണം നിർബന്ധമായിട്ട് ചോദിച്ചോ.
2: ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ.
4: ഉണ്ടല്ലോ, കൂടുതൽ ചോദ്യങ്ങൾ കൊണ്ടുവന്നാലേ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാനിവളെ ഇപ്പോഴും കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പോ വേറെ എവിടെങ്കിലും ഇതുപോലെ മറ്റൊരു വീടുണ്ട്.
3: എന്താ അറിയേണ്ടത്?
4: ചോദിച്ചോ.
2: ഞാനൊന്നും ചോദിക്കുന്നില്ല.
4: കാരിക്കോടി പെണ്ണേ.
0: ആ സ്ത്രീ തുടർന്ന് അമ്മയുടെ സ്ഥാനത്താകുന്നു.
4: അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ആ പെണ്ണിവിടെ കാണണം, ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ നിന്നെ.
2: എന്നെ ഇവിടെ കാണും, പക്ഷെ അവളെ തുടരണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലേണ്ടി വരും.
4: നീ ഭാര്യ അടിക്കണോ?
2: അതെ.
4: എവിടുത്തെ ഭാര്യ അടി? എനിക്ക് നടക്കണം കൊച്ചുണ്ടായി പോയെന്ന് വെച്ച് നീ എന്നെ എന്റെ ഭാര്യ വന്ന് പിന്നെ നിൽക്കാൻ നിർത്തണം. നിന്നാ മതി.
0: ഔസേപ്പ് ഒപ്പമില്ലാത്ത വേളയിൽ ആ പെൺകുട്ടിയെയും മകളെയും കൂട്ടി ആ സ്ത്രീ നാടുവിടുകയാണ്. അവരുമായി അവിചാരിതമായുള്ള കണ്ടുമുട്ടലാണ് ദാസപ്പനെ വീണ്ടും റാണിയുടെ പക്കലെത്തിക്കുന്നത്. അവർ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചെങ്കിലും ഔസേപ്പ് വീണ്ടും ഇരുവരെയും കണ്ടെത്തി. വിടാതെ തന്നെ വേലനുമുണ്ട്. ഇരുവരുടെയും തിരിച്ചുവരവിൽ അവരുടെ ബലിഷ്ട കരങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണ് ദാസപ്പൻ റാണിക്കും മറ്റുള്ളവർക്കുമൊപ്പം ഔസേപ്പിന്റെ ലോറിയിൽ തന്നെ പാലായനം ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ ഓടിക്കയറുകയാണ് ഔസേപ്പും വേലനും. ഇരുവരും തമ്മിൽ പോരാട്ടത്തിലുമാണ്. ആ പോരാട്ടം ജയിച്ചാൽ മാത്രമേ അത്രയൊന്നും ശക്തനല്ലാത്ത ദാസപ്പനെ കൂടി തോൽപ്പിച്ച് റാണിയെ സ്വന്തമാക്കാനാകൂ. എന്നാൽ ആ യാത്ര അവസാനിക്കുന്നത് വേലന്റെയും ഔസേപ്പിന്റെയും മരണത്തിലാണ്. റാണിയും ദാസപ്പനും സന്തോഷത്തോടെ മുൻപോട്ട്. നന്മയുള്ള സാധാരണക്കാരനായ നായകന്റെ പ്രഭാവം നിഷ്ഫലമാക്കുന്ന ക്രൂരന്മാരായ ഇരു പ്രതിനായകന്മാർ, പരസ്പരം പോരടിക്കുന്നവർ. ഇത്തരത്തിൽ വല്ലാത്ത കഥാപാത്ര സൃഷ്ടിയാണ് ലോറി എന്ന ചിത്രത്തിൽ അടിമുടി കാണാനാകുക. അവരുടെ പരാജയമാണ് മനസ്സാക്ഷിയുള്ളവർ ആഗ്രഹിക്കുകയും ചെയ്യുക. അതിന് കാരണമാകുന്നത് മരണം തന്നെയും. തെറ്റും ശരിയും ഇടകലർന്ന് പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ വ്യക്തികളാണ് സമൂഹത്തിൽ ഭൂരിപക്ഷമെന്ന് തോന്നുന്നു. ചില അവസരങ്ങളിൽ ചിലരുടെ കാര്യങ്ങളിൽ തെറ്റുകൾ പ്രവർത്തിക്കുന്ന പലരും മറ്റു പലർക്കുമെന്നാൽ നല്ലവരായിരിക്കും. ഭരതനൊരുക്കിയ അനേകം ചിത്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രധാന കഥാപാത്രങ്ങളെ നമുക്ക് കാണാനാകും. സ്വഭാവത്തിൽ നന്മയും തിന്മയും ഇടകലർത്തിയവർ, തീർത്തും സാധാരണക്കാർ. അതിൽ തന്നെ ചാട്ട എന്ന ചിത്രത്തിന് സവിശേഷ സ്ഥാനവുമുണ്ട്. പി ആർ നാഥന്റെ കഥയിൽ ഭരതൻ സിനിമയുടെ തിരക്കഥയൊരുക്കി. സംഭാഷണം കഥാകൃത്തിന്റെ തന്നെയാണ്. സിനിമയുടെ കലാസംവിധാനത്തിന് 1981 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഭരതൻ നേടുകയും ചെയ്തു. ചാട്ട കന്നുകാലി കച്ചവടവും അതിന്റെ ഇടനിലയുമൊക്കെ ഉപജീവന മാർഗമാക്കിയ ഒരുപറ്റം മനുഷ്യരുടെ കഥ പറഞ്ഞതാണ്. കഥാനായകന്റെ പേര് അല്ലെങ്കിൽ പ്രതിനായകന്റെ പേര് വേലു എന്നാണ് ബാലൻ കെ നായർ അവതരിപ്പിച്ച കഥാപാത്രം. അയാളുടെ സുഹൃത്താണ് പെരച്ചൻ. ഇരുവരും കന്നുകാലി കച്ചവടക്കാർ തന്നെ. പെരച്ചൻ സാമാന്യം നല്ല നിലയിൽ ജീവിക്കുന്നു. എന്നാൽ വേലുവിന് കച്ചവടത്തിൽ തകർച്ചകളാണ്. അയാളുടെ ഭാര്യ കെ പി എസ് സി ലളിത അവതരിപ്പിച്ച കഥാപാത്രം ചന്ദ്രമതിയുടെ സഹോദരനാണ് മാണിക്കൻ. ബാക്കി ലഭിക്കാനുള്ള സ്ത്രീധന തുകയ്ക്കായി അയാൾ ടി ജി രവി കഥ

0: കഥാപാത്രം മാണിക്കനെ വല്ലാതെ മുഷിപ്പിക്കുന്നു. ഭാര്യയുടെയും മകളുടെയും സ്ഥിതി ആ ഭവനത്തിൽ അത്ര സുഖകരമല്ല.
1: കാശുണ്ടെങ്കിൽ ഞാൻ തരാണ്ടിരിക്കും. ഞാൻ ഈ കച്ചവടം കഴിച്ചോട്ടെ, നീ എന്നെ അവമാനിക്കല്ലേ.
2: എന്റെ പൊളിച്ച വർത്താനം കേൾക്കണ്ട, കാശ് എടുക്ക്.
1: ഈ എത്ര കാശ് എവിടുന്ന തരിയാ?
2: കാശ് എടുക്കണ പട്ടി, ക്ഷമിച്ച് ക്ഷമിച്ച് ഭൂമി വന്ന് ക്ഷമിച്ചു.
1: പിടിയുള്ളവരും നീ എന്റെ പെങ്ങളുടെ കെട്ടിലായി പോയി. ഇല്ലെങ്കിൽ ഞാൻ
2: അല്ലെങ്കിൽ എന്തിയടാ, ഒന്ന് പോറാ തൊപ്പേ. ആ ഏറെക്കാലം ഞാൻ ഒറ്റയ്ക്ക് തീറ്റ പുലി കൊടുക്കും. എന്റെ പെങ്ങൾക്ക് മരുവെക്കും.
1: അവരെന്റെ കണ്ണിൽ രണ്ട് കിസ്മണികളാണ്.
2: പിടിയുള്ളവരും വിടില്ല. പണം തരാനില്ലെങ്കിൽ എന്റെ പെങ്ങളെ വെറുതിരിക്കാൻ പോട്ടെ.
1: ഒരു കാര്യം പറഞ്ഞേക്കാം, സ്ഥലത്ത് വെച്ച് എന്റെ പെങ്ങളെ പറ്റി ഭള്ളു പറയരുത്.
2: പറഞ്ഞാ നീ എന്തിയാണ് സാറേ?
1: അടിച്ചിന്റെ പല്ലിയും കൂടി.
2: എന്റെ കാര്യം ഇതാക്കത്തോളം കാലം എന്റെ പെങ്ങളുടെ തേടിച്ചാണ്
1: എന്താ തെണ്ടി.
0: ഇതിന് എരിവ് കൂട്ടാൻ പാതാള വരണ്ടി തള്ള എന്ന ഫിലോമിന കഥാപാത്രവുമുണ്ട്. വേലുവിന്റെ അമ്മ ദുഷ്ടയും അത്യാഗ്രഹിയുമായ ആ സ്ത്രീ വരുത്തി വെക്കുന്ന പൊല്ലാപ്പുകൾ ചില്ലറയൊന്നുമല്ല.
3: അയ്യോ അച്ഛമ്മേ, നമ്മുടെ മണിക്കുട്ടി.
4: എടി കുട്ടികാടിയെ, പണ്ട് നിന്റെ കച്ചവടം എന്റെ കച്ചവടം മന്ത്രവാദം ചെയ്തു വന്നു. എനിക്കറിയാതെ പാരം വിട്ടാൻ
3: അച്ഛമ്മേ
0: കൊണ്ടുപോ. വേലുവിന്റെ സുഹൃത്തും കന്നുകാലി കച്ചവടത്തിലെ ഇടനിലക്കാരനുമാണ് കൊസറ വൈരവൻ എന്ന നെടുമുടി വേണു കഥാപാത്രം. അയാൾ വേലുവിന്റെ സഹോദരി കുമുദവുമായി പ്രണയത്തിലാണ്. വേലുവിന്റെ ഈ ബന്ധമറിയാം. എന്നാൽ അനുകൂലമായോ പ്രതികൂലമായോ അയാൾ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. ആ ഭവനത്തിൽ ഹൃദയ നന്മയുള്ള തന്റെ ചേട്ടത്തിയോടും മകളോടും സ്നേഹമുള്ള ഏക വ്യക്തിയും കുമുദമാണ്. തുടർന്ന് വേലു സ്വഭവനത്തിൽ കൊണ്ടാക്കിയ ചന്ദ്രമതിയെയും മകളെയും കാണാൻ കുമുദം എത്തിച്ചേരുന്നുമുണ്ട്. ചാട്ട എന്ന ചിത്രത്തിന്റെ വഴിത്താരിയിൽ ഗതിമാറ്റം കൊണ്ടുവരുന്നത് ഒരു മരണമാണ്. അച്ഛൻ കുഞ്ഞ് അവതരിപ്പിച്ച പെരച്ചേട്ടൻ എന്ന് വിളിക്കുന്ന പെരച്ചന്റെ മരണം. അയാൾ അപസ്മാര രോഗിയാണ്. വേലുവും പെരച്ചനും ഒന്നിച്ച് കന്നുകാലികളുമായി നടക്കവേ കുളത്തിൽ കുളിക്കാനിറങ്ങിയ വേളയിൽ പെരച്ചന് അപസ്മാരം മുളകുന്നു. കരയ്ക്ക് നിന്ന വേലു അയാളെ ആദ്യം രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ വിടവാങ്ങൽ വഴി കയ്യിൽ എത്തിച്ചേരാവുന്ന വലിയ അളവ് സമ്പത്ത് തനിക്ക് തുണയായി നടന്ന പെരച്ചനെ രക്ഷിക്കുന്നതിൽ നിന്ന് വേലുവിനെ പിന്തിരിക്കുന്നു. തുടർന്ന് അയാൾ മുങ്ങിമരിക്കുകയും ചെയ്യുന്നു. അതൊരു കൊലപാതകമാണെന്ന് പറയാനാകില്ല. രക്ഷിക്കാമായിട്ടും രക്ഷിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. പെരച്ചന്റെ ശരീരഴകുള്ള ഭാര്യ ദമയന്തിക്കുമേൽ വേലുവിന് നേരത്തെ തന്നെ ജടികമോഹങ്ങളുണ്ട്. ഈ മരണം വഴി അവരെ കൂടി സ്വന്തമാക്കാമെന്ന ദുഷ്ചിന്ത അയാളിൽ ഉണരുന്നുണ്ട്. ചന്ദ്രമതിയെ നേരത്തെ തന്നെ അയാൾ അവരുടെ ഭവനത്തിലേക്ക് അയക്കുകയും ചെയ്തല്ലോ. വേലു ചെയ്ത ഈ തെറ്റുകൾക്ക് പിന്നിൽ സ്വാർത്ഥതയും ആസക്തിയുമാണ്. തലേദിവസം ഇരുവരെയും ഒന്നിച്ചു കണ്ടിട്ടുള്ള കൊറസ വൈരവന് ഈ മരണത്തിൽ സംശയമുണ്ട്. എന്നാൽ വേലുവിനോടുള്ള അടുപ്പം മൂലവും ജീവിതത്തിൽ അത്രയൊന്നും നിറി പുലർത്താത്തവനായതിനാൽ തന്നെയും അയാൾ ഈ രഹസ്യം വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അർഹിക്കാത്ത വലിയ അളവ് ധനം കയ്യിൽ വന്ന ശേഷം മുതലാളിയായി വിലസിയ വേലു തന്റെയും കുമുദത്തിന്റെയും വിവാഹത്തിന് എതിര് നിൽക്കുന്നതാണ് അയാൾ വേലു പെരച്ചനെ കൊന്നിരിക്കാനുള്ള സാധ്യത നാട്ടിൽ പാട്ടാക്കാൻ കാരണമാകുന്നത്. തുടർന്ന് വൈരവനും കുമുദവും നാടുവിട്ടു പോവുകയും ചെയ്തു. ക്രമേണ നാട്ടുകാർക്കിടയിൽ ദമയന്തിയുടെയും മകന്റെയും മനസ്സിലടക്കം വേലുവാണ് പെരച്ചേട്ടനെ കൊന്നതെന്ന വൈരവന്റെ വാക്കുകൾ ആഴത്തിൽ തന്നെ പതിച്ചു.
5: എന്തായാലും മനുഷ്യനെ കൊല്ലം മടി കാണിക്കാത്തവൻ എന്റെ ചന്ദ്രമതിയും പുഷ്പത്തിനും ജീവനോടെ വിട്ടു തന്നല്ലോ. അത് തന്നെ എന്റെ ഭാഗ്യം.
1: മൂത്ത് മൂക്കിൽ പല്ലു മുളച്ചു തുടങ്ങി. ഇനി ഒരല ചോറ് തരില്ല നീ അല്ലേ?
5: പെങ്ങളും മരുമുള്ള ഒരു ഗതി ഇല്ലാണ്ട വീട്ടിൽ നിൽക്കുമ്പോ ഞാൻ പെണ്ണ് കെട്ടുന്നത് ന്യായമാണോ കുഞ്ഞുണ്ണേട്ടാ?
1: പാതാള വരണ്ടി നല്ല ചെയ്യില്ലാണല്ലോ, ഒന്ന് മുറുക്കിട്ട് പോ.
0: സിനിമയുടെ രണ്ടാം പകുതി ജീവിതത്തിൽ തനിച്ചായി പോയ വേലുവിനെ പ്രേക്ഷകർക്ക് മുൻപിൽ വരച്ചിട്ടിരിക്കുകയാണ്. വലിയ സമ്പത്തുണ്ട് അയാളുടെ കയ്യിൽ. എന്നാൽ ഭാര്യയും മകളും എന്നോ നഷ്ടമായി. അല്ല, അയാൾ നഷ്ടമാക്കി. സഹോദരി അവളുടെ കാമുകനൊപ്പം നാടുവിട്ടു. അമ്മയുണ്ടായിട്ട് ഉപദ്രവങ്ങളല്ലാതെ സ്നേഹമൊന്നും ലഭിക്കുന്നേയില്ല. അയാൾ മോഹത്തോടെ സമീപിച്ച ദമയന്തിയാണെങ്കിൽ അവഗണിക്കുക മാത്രമല്ല ഭർത്താവിന്റെ കൊലപാതകിയായി കണ്ട് അപമാനിച്ചു വിടുകയും ചെയ്തു. ഇക്കാരണം കൊണ്ടൊക്കെ തന്നെ ഭാര്യയും സഹോദരിയുമായി അടുക്കാൻ അയാൾ വീണ്ടും ശ്രമിക്കുന്നു. കുമുദവും വൈരവനും അയാളെ തേടി എത്തുകയും ചെയ്തു. എന്നാൽ മകളും ഭാര്യയും മനസ്സുകൊണ്ട് ഏറെ അകലെ തന്നെയാണ്.
3: നിങ്ങൾ ഏതാ മനുഷ്യ?
6: എന്റെ കയ്യിലിപ്പോ ആവശ്യത്തിന് പണമുണ്ട്. ഇന്ന് എനിക്ക് വേണ്ടത് തന്നെയാണ്. നമ്മുടെ മോളെ കരുതി എന്റെ കൂടെ വരും.
3: വരുമ്പോ ചാട്ട കൊണ്ടുവന്നിട്ടില്ലേ ഞങ്ങളെ തല്ലാൻ?
6: ഇനി ആ ചാട്ട നിന്റെ നേരെ പൊങ്ങില്ല. ഞാൻ ഇന്ന് എന്റെ കൂടെ അവകാശത്തോടെ വരാൻ വേറൊരു പെണ്ണില്ല. അച്ഛനാണ് മോളെ വിളിക്കുന്നത്. മോളുവ,
3: ഞങ്ങൾ വരില്ല. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. പണ്ട് ചാട്ട വീശി ഇവിടെ കൊണ്ടുവന്നാക്കിയപ്പോ മുതൽ ഞങ്ങളെ തീറ്റിപ്പോറ്റുന്ന എന്റെ ഉടപ്പുറന്നു.
0: തന്റെ സമീപവാസിയായ മുതിർന്ന സ്ത്രീ സംരക്ഷിച്ചു വരുന്ന മകളുടെ പ്രായം

0: ഉള്ള പെൺകുട്ടിയെ ആ വൃദ്ധയുടെ മരണശേഷം മകളുടെ സ്ഥാനത്ത് കണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് വേലു. അവിടെ അയാൾ അവൾക്കു മുൻപിൽ സ്നേഹനിധിയായ പിതാവായി മാറുന്നു. മകളുടെ വിവാഹം നാട്ടുകാർ പറഞ്ഞാണ് ആ പിതാവ് അറിയുന്നത്. പണം കുറഞ്ഞതിന്റെ പേരിലത് മുടങ്ങിയെന്ന വിവരമറിഞ്ഞ് അവിടെ എത്തിയ വേളയിൽ പോലും അയാൾ നേരിടുന്നത് അവഹേളനവുമാണ്. മുൻകാലത്ത് അത്രയും അയാൾ ആ സ്ത്രീയെയും സഹോദരനെയും വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ. ധനത്തിന്റെ പേര് പറഞ്ഞു തന്നെ.
1: നിന്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ നല്ല ഗതി നമ്മുടെ മോൾക്ക് വരരുത് എന്നാ മതി.
2: കൊണ്ടുപോണ ഈ ശവങ്ങൾ ഇവിടെ നിന്ന്. എന്റെ മരുള്ള കല്യാണം നടന്നില്ലെങ്കിൽ വേണ്ട, അതിന് മാനക്കേട് ഞാൻ സഹിച്ചോളാം.
1: മാണിക്കോ
2: പാവയ്യതുണ്ടാക്കി മിണ്ടാപ്പഴം നിർത്തൽ കൊണ്ടുപോയി
1: മാണിക്കം.
0: ചാട്ട എന്ന ചിത്രത്തിന്റെ അവസാനം വേലുവിന്റെ മരണമാണ്. അയാൾ പെരച്ചേട്ടന്റെ വീട്ടിലെത്തി കന്നുകാലികളെ തിരിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സുകൊണ്ടെങ്കിലും കാലിൽ വീണ് മാപ്പപേക്ഷിക്കുകയുമാണ്. അത്രമാത്രം അയാൾ സഹിച്ചു കഴിഞ്ഞു. എന്നാൽ അവരുടെ പെരുമാറ്റം ഏറെ പരുഷമായിരുന്നു. തുടർന്ന് പെരച്ചന്റെ മകൻ ചാട്ടയെ അടിച്ചിളക്കിവിടുന്ന അയാൾ അവർക്ക് മുൻപിൽ തന്നെ കൊണ്ടെത്തിച്ച കന്നുകാലികളുടെ ചവിട്ടേറ്റാണ് ആ പ്രതിനായകന്റെ മരണം. അവയെ അനേകം ആ ശരീരത്തിലൂടെ ചവിട്ടിക്കടന്നു പോകുന്നു. തുടർന്ന് ആലയില്ലാതെ അലയുന്നു. ആശ്രയമില്ലാതെ അലഞ്ഞ വേലുവിനെ പോലെ തന്നെ. ഭരതൻ ചിത്രങ്ങൾ അനേകം ഗ്രാമീണ കാഴ്ചകൾ വല്ലാതെ നിറഞ്ഞതാണ്. അതിൽ നല്ലവരും കൈലിരിപ്പത്ര ശരിയല്ലാത്തവരും കുബുദ്ധിക്കാരും വഞ്ചകരുമൊക്കെ നിറഞ്ഞു നിൽക്കുകയുമാണ്. ഏറെ മനോഹരമാണ് ഭരതന്റെ ഫ്രെയിമുകൾ. അതിന് ശക്തി പകരുന്ന രംഗസജ്ജീകരണങ്ങളും ഈ ഫ്രെയിമുകളുടെ മനോഹാരിത ഒരു റേഡിയോ പരിപാടി വഴി പറഞ്ഞവതരിപ്പിക്കാൻ കഴിയാത്തത്ര ഉജ്ജ്വലം. ഉദാഹരണം, നാം ഇവിടെ പറഞ്ഞ ആരവത്തിൽ ആ കുഗ്രാമത്തിലേക്ക് സർക്കസ്കാരുടെ വാൻ കടന്നുവരുന്ന രംഗമാണ്. ആ സാധു മനുഷ്യർ ഓരോരുത്തരും തങ്ങളുടെ പക്കലെത്തിയ മുറി ഇംഗ്ലീഷുകാരൻ സർക്കസ് മാസ്റ്ററേയും കൂട്ടാളികളെയും മാറി മാറി വീക്ഷിക്കുന്ന കാഴ്ച ഭരതൻ ഒപ്പിയെടുത്ത രീതിയൊക്കെ ഒരു മാസ്റ്റർ ഡയറക്ടറുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ളതാണ്. ഈ മനോഹര ഫ്രെയിമുകൾക്കുള്ള ആസ്വാദന തലം പോലെ തന്നെ ആരവത്തിലെ മരുതും തകരിയും വേലുവും വേലനും ഔസേപ്പും തുടങ്ങി അനേകമനേകം ഭരതൻ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി തുടർന്ന ആസ്വാദന തലം അനശ്വരവുമാണ്.
3: സിഗ്നേച്ചർ
4: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: നിർവഹണം നിഖിൽ എബ്രഹാം.
5: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
0: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: TERESASPGDPRJ@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

ആഴ്ച തോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

സിനിമ കൊട്ടക.

0: ആന്ധ്രപാളികളിൽ.
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ, നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം. മലയാളികളുടെ പ്രിയ നായകനായ ശ്രീനിവാസൻ സാർ നമുക്ക് സമ്മാനിച്ച സിനിമകൾ പോലെ തന്നെയാണ് അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒന്നായിരുന്നു കൃഷിയും മണ്ണും. അദ്ദേഹത്തിന്റെ മരണശേഷം അച്ഛൻ കാത്തുസൂക്ഷിച്ച ആ വലിയ സ്വപ്നം ചോർന്നു പോകാതെ മക്കളായ വിനീതും ധ്യാനും ചേർന്ന് ഇന്ന് കൂടുതൽ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ഈ ഫാമിലെ എല്ലാ കാര്യങ്ങളും സ്വന്തം വീട് പോലെ നോക്കി നടത്തുന്ന മനു ഫിലിപ്പ് എന്ന ചേട്ടനോടൊപ്പമാണ് റേഡിയോ കൊച്ചി 90 FM ചേരുന്നത്. നമസ്കാരം ചേട്ടാ. ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള കൃഷികളാണ് ചെയ്യുന്നത്?
1: കൂടുതലും ചെയ്യുന്നത് തണ്ണിമത്തനാണ്, പിന്നെ പച്ചക്കറി ഐറ്റം, ഷമാമ്, കുറെ ഐറ്റം ചെയ്യുന്നു. പാവല്, പടവലം, പീച്ചില്, പിന്നെ വെണ്ട, വഴുതന, അങ്ങനെ എല്ലാ ഐറ്റം ചെയ്യുന്നുണ്ട്.
0: അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് ഈ സൺഫ്ലവർ കൃഷി ചെയ്യാനുള്ള കാരണം എന്താ?
1: കൂടുതൽ ആൾക്കാർ ഇവിടെ ആകർഷിക്കാൻ വേണ്ടിയാണ്. ആൾക്കാർ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, കുറെ ആൾക്കാർ വന്നു, അവർ വന്നു കാണുന്നു, അവരപ്പോ പച്ചക്കറി മേടിക്കുന്നു, നമ്മുടെ പച്ചക്കറി ഒരു സൈഡ് കൂടെ സെയിലാകുന്നു. അതാണ് ഏറ്റവും വലിയ കാരണം.
0: അതുകൊണ്ടാണ് സൺഫ്ലവർ കൃഷി ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യാനുള്ള കാരണം.
1: ഒരു 3 കൊല്ലം സ്ത്രീയായിട്ടും പറഞ്ഞു, നമുക്ക് സൺഫ്ലവറും ചെയ്യും. പുള്ളി എവിടെയോ പോയപ്പോൾ കണ്ടു, നമുക്ക് ചെയ്തു നോക്കിയല്ലോ എന്ന് പറഞ്ഞൊരു 10-12 സെന്റിൽ ചെയ്തു നോക്കി. അത് ഭയങ്കര ആളായിരുന്നു, കാണാനായിട്ട് ഭയങ്കര ജനം വന്നു. അത് പിന്നീട് അത് ഞങ്ങൾ വർദ്ധിപ്പിച്ച് 80 സെന്റിലേക്ക് ആക്കി. എല്ലാ വർഷവും 80 സെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: എല്ലാ വർഷവും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ സൺഫ്ലവർ മാത്രമായിട്ട് കാണാൻ കുറെ ആൾക്കാരും വരുന്നുണ്ട്.
1: പന്നുണ്ട്, ഇപ്പൊ ആൾക്കാർ പയ്യെ മടുത്തു തുടങ്ങി കാണും. സൺഫ്ലവർ കണ്ടുകൊണ്ട് കുറെ മടുക്കില്ല. ഇപ്പൊ പുതിയ ഫ്ലവറും എല്ലാം കണ്ടുപിടിക്കണം ഇനി അടുത്ത വർഷത്തേക്ക്.
0: ഈ കൃഷിയിൽ ശ്രീനിവാസൻ സാറിന്റെ പങ്ക് എന്തായിരുന്നു?
1: ശ്രീനേട്ടൻ ഒരു 15 വർഷം ഇവിടെ താമസിക്കാൻ വന്നു. അന്നേരം 2 ഏക്കറിലൊക്കെ കൃഷി തുടങ്ങിയിട്ട് പിന്നെ അത് 101 ഏക്കറിലേക്ക് എത്തി. പിന്നെ പച്ചക്കറി ചെയ്യണം, അങ്ങനെ എല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം തോറും കൃഷി കൂടുകയുള്ളൂ, കുറയുന്നില്ല. പിന്നെ സൺഫ്ലവറായി, ഇപ്പോൾ ആൾക്കാരൊക്കെ ജനങ്ങളൊക്കെ എത്തി തുടങ്ങി അറിഞ്ഞ്. ആദ്യത്തെ വർഷം ഉദ്ഘാടനം ചെയ്ത് മഞ്ജുവാരാണ്, 2ാമത്തെ കൊല്ലം മുകേഷ്. പിന്നെ എല്ലാ വർഷവും ഓരോ സിനിമാടന്മാരെ കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യിക്കും. അജു വർഗീസ് എല്ലാവരും വന്നിട്ടുണ്ട്.
0: ധ്യാൻ കൃഷിയിടങ്ങളിലൊക്കെ വരാറുണ്ടോ?
1: ഞാൻ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ 50 കൊല്ലം കൊയ്ത്തുത്സവത്തിന് നമ്മൾ ഞാൻ പറഞ്ഞ, അടുത്ത വർഷം ഞാനും കൂടെ ഉണ്ട്. അപ്പൊ മണികണ്ഠൻ ആചാര്യ, മണികണ്ഠൻ, അങ്ങനെ കുറെ ആൾക്കാർ സിനിമകളും പറഞ്ഞത്. അപ്പൊ അവരെല്ലാവർക്കും കൂടെ കൃഷിയിലേക്ക് വരുന്ന ഒരു ആഗ്രഹം തോന്നി. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നു കൃഷിയിൽ,
0: കൂടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വന്നു, പാടത്തൊക്കെ ഇറങ്ങി ചെയ്യാൻ വന്നു.
1: അതൊക്കെ വന്ന് നോക്കാറുണ്ട്, പുള്ളിക്കാൻ കൃഷി അങ്ങനെ വലിയ എപ്പോഴും സിനിമാ തിരക്കുകളായ കാരണം ഇടയ്ക്കൊക്കെ വന്നാലും അത്രേ ഉള്ളൂ.
0: ചേട്ടന്റെ നാട് എവിടെയാണ്? ചേട്ടൻ ജനിച്ചു വളർന്നതൊക്കെ എവിടെയാണ്?
1: ജനിച്ചു വന്നത് ഇവിടെ തന്നെയാണ്, കണ്ടനാടാണ്. ഉദയംപുരം പഞ്ചായത്തിൽ കണ്ടനാടാണ് ജനിച്ചു വളർന്നത്. ഇവിടെ തന്നെ ആ വലിയ അപ്പൂപ്പന്മാരവരും നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ നെൽകൃഷി കൊണ്ട് മാത്രം ജീവിച്ചിരുന്നവരാണ്.
0: പാരമ്പര്യമായിട്ടാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്?
1: അതെ. പിന്നെ കുറെ നാള് വിട്ടു, പിന്നെ ഗൾഫിലൊക്കെ പോയി, പിന്നെ കൃഷി നഷ്ടം. ഒരു ഇടയ്ക്ക് കൃഷി ആരും ചെയ്യാറില്ലായിരുന്നു, എല്ലായിടത്തും നെൽകൃഷി നിന്ന് പോയായിരുന്നു. അങ്ങനെയാണ് തരിശായി കിടന്നത്, ഇവിടെ മുഴുവൻ തരിശായി കിടന്നത്.
0: ഈ ഫാമിൽ പുതുതായി എന്തെങ്കിലും കൃഷി പരീക്ഷിക്കാൻ പദ്ധതിയുണ്ടോ?
1: ഷമാമാണ് കൂടുതൽ ചെയ്യാറ്. 3-4 വെറൈറ്റി ഷമാം ചെയ്യാറുണ്ട്. പല പല വെറൈറ്റികൾ വിത്ത് വരുമ്പോഴത്തേനും ചെയ്തു നോക്കാറുണ്ട്. അതേപോലെ തന്നെ തണ്ണിമത്തൻ തന്നെയാണെങ്കിൽ 8 ടൈപ്പ് ചെയ്യാറുണ്ട്. ഉള്ളു, ഓറഞ്ച്, പുറം മഞ്ഞ, അങ്ങനെ പല വെറൈറ്റികൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഭയങ്കര മധുരം കൂടുതലാണ്, വലിപ്പം കുറവാണ്. പക്ഷെ കേട് കൂടുതലാണ് എനിക്ക്.
0: നന്നായി നമ്മൾ സംരക്ഷിക്കണം അത്.
1: എന്നും കൊച്ചു പിള്ളേരെ നോക്കണമെന്ന് നോക്കണം, എന്നും പുറകെ നടക്കണം അതിന്റെ.
0: ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേ തരം പ്ലാവുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ വെറൈറ്റീസ് ആണ് അവിടെ ഉള്ളത്?
1: പ്ലാവ് ഒരു 1000 പ്ലാവിനോളം വെച്ചിട്ടുണ്ട്, അടുത്ത് വെച്ചിട്ടുണ്ട്. കൂടുതലും J33, സിദ്ധു, പിന്നെ വിയറ്റ്നാം സൂപ്പർ അർലി, അതുപോലെ കുറേ ടൈപ്പ് വെച്ചിട്ടുണ്ട്. പേര് തന്നെ മറന്നു പോകണം, കുറേ അടിച്ചിട്ടുണ്ട്, എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്.
0: എത്ര എണ്ണം ഉണ്ട് ശരിക്കും ഇവിടെ പറഞ്ഞു?
1: 1000 പ്ലാവ് വെച്ചാണ്, അതിനകത്ത് കുറച്ച് ചെയ്യാൻ പോയിട്ടുണ്ട്.
0: ഈ ഇതിലുണ്ടാവുന്ന ചക്കിയൊക്കെ എങ്ങനെയാണ്, കൊടുക്കാറാണോ പതിവ്?
1: അത് ജോർജ് കുളങ്ങര ഇല്ല, സന്തോഷ് കുളങ്ങരുടെ അപ്പൻ ചേർന്ന് ഞങ്ങൾ ഒരു ഫാക്ടറി ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ പണിയൊക്കെ പകുതി പൂർത്തിയായി. അപ്പൊ അവിടത്തേക്ക് ഡ്രൈ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തതാണ്.
0: അപ്പൊ ഇവിടെ ഓരോ കൃഷി എത്ര ഏക്കറിലാണ് ചെയ്യുന്നത്? ഇനി കൃഷി ഇത്ര ഏക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടോ?
1: കഴിഞ്ഞ വർഷം 60 ഏക്കറാണ് നെൽകൃഷി ചെയ്തത്.

0: പിന്നെ പച്ചക്കറി ചെയ്തത് 15 ഏക്കറോളം പഴയ ഇനം വിത്തുകൾ വിതച്ച് പയറ് വിറ്റ് കൊടുത്തു. പിന്നെ പന്നിമത്തിൻ്റെ 5 ഏക്കർ ചെയ്തു. പിന്നെ ഷമ്മാമ പൊട്ടുപുള്ളരി അതെല്ലാം ഒരു 1/2 ഏക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. 2.5 ഏക്കർ സൺഫ്ലവർ ഒരു 80% ചെയ്തു. ശരിക്കും 101 ഏക്കറുണ്ട്. 101 ഏക്കർ നെൽകൃഷി ചെയ്യാറുള്ളതാണ്. വെള്ളത്തിന്റെ ക്ഷാമം പണിക്കാർ ക്ഷാമം കൊണ്ട് കുറയ്ക്കാറുണ്ട് ഇടയ്ക്ക്.
1: ഇപ്പൊ ഈ ഏക്കറിൽ എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്? മൊത്തം എത്ര ഏക്കറാണ് ഈ ഒരു ഭാഗത്ത് മാത്രം ഉള്ളത്?
0: ഇതൊരു 60 ഏക്കർ സ്ഥലത്തോളം വരും. ഇവിടെ കൃഷി ചെയ്യണത് ഒരു 20-25 ഏക്കർ പച്ചക്കറി ഉള്ളു. പയറ് വിതക്കലാണ് കൂടുതൽ ചെയ്യണത്.
1: ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്നു, അപ്പൊ അതിന്റേതായ വെള്ളം ഒക്കെ എവിടെന്നാ എടുക്കുന്നേ?
0: ഇത് ശരിക്കും മഴവെള്ളം തന്നെയാണ്. പിന്നെ ശ്രീനേന ഒരു കുളം കുത്തി തന്നിട്ടുണ്ട്. നെല്ലിന് മഴവെള്ളം, മറ്റേ ഇത് പച്ചക്കറിക്ക് ഇവിടെ കുളം ശ്രീനേടം കുത്തി തന്നാണ്.
1: അതിന് മോട്ടർ അടിച്ച് നമ്മളെല്ലാം എങ്ങനെ ഡെയിലി പമ്പ് ചെയ്യണം?
0: ഡെയിലി വേണ്ട, ഒരാഴ്ച 2 ദിവസം അങ്ങനെ ഉള്ളു.
1: അതിലെങ്ങനെയായിട്ട് സംവിധാനം വെച്ചിട്ടുണ്ടോ?
0: അതിന് കുറെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്. ബാക്കിയെല്ലാം പഴയ രീതിയിൽ തോട്ടി കൂടെ വെള്ളം വിട്ട് നനയ്ക്കുക.
1: ഇപ്പൊ ഇവിടെ പണ്ടത്തെ കൃഷി രീതികളാണോ അതോ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതിയാണോ ഉപയോഗിക്കുന്നത്?
0: ഉണ്ട്, പളിച്ചതും ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് പഴയ രീതിയിലും ചെയ്യുന്നുണ്ട്.
1: കുറെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പറഞ്ഞുതരൂ.
0: കുറേയൊക്കെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി പോളിയാർ വളങ്ങൾ കൊടുത്ത് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ സാധാ വളങ്ങളും അങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്.
1: സാധാ വളങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാ ചെയ്യുന്നേ?
0: പണ്ട് ഇവിടെ ജൈവമായിരുന്നു ശ്രീനേഹൻ ഉണ്ടായിരുന്നപ്പോൾ, അത് കഴിഞ്ഞാൽ പയ്യെ ജൈവത്തിൽ നിന്ന് പയ്യെ നഷ്ടം കൂടി വന്നപ്പോഴും ജൈവത്തിൽ നിന്ന് പയ്യെ കുറഞ്ഞു വന്നു. ഇത്രയും ഏരിയ ചെയ്യുമ്പോൾ ജൈവം ചെയ്ത കീടാണുക്കൾ ഒന്നും നശിപ്പിക്കാമല്ലോ. അതിനുവേണ്ടി കുറെ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്ത് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അതും പരീക്ഷിക്കും. വല്ലോ രോഗങ്ങൾ വരുവാണെങ്കിലോ കീടങ്ങൾ വരുവാണെങ്കിലോ കീടനാശിനി ഉപയോഗിക്കാറുണ്ട്.
1: ഇപ്പൊ ഈ കൃഷി തോട്ടങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളൊക്കെ നമ്മള് കടകളിൽ കൊണ്ടുപോയിട്ടാണ് എത്തിക്കുന്നത്, അതോ ഇവിടെ തന്നെ ആൾക്കാർക്ക് കൊടുക്കുകയാണോ പതിവ്?
0: കൂടുതൽ ഇവിടെ തന്നെ കൊടുക്കുക. ഇപ്പൊ നമ്മുടെ സൺഫ്ലവർ കാണാനായിട്ട് ഒത്തിരി ജനങ്ങൾ വരും. അപ്പൊ അവരിവിടെ ഒന്ന് പൂവൊക്കെ എടുത്ത് കണ്ട് സെൽഫി ഒക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ പച്ചക്കറി മേടിച്ചിട്ട് പോകും. പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ ഈ റോഡ് സൈഡിൽ തന്നെ ഇട്ട് വയ്ക്കുകയാണ്.
1: അപ്പൊ എന്നിട്ട് അവര് വന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മൾ ഈ മാർക്കറ്റിലൊന്നും കൊണ്ടു കൊടുക്കുന്നില്ല.
0: ഭയങ്കര പാടാണ്. പൈസ റേറ്റ് ഒന്നും കറക്റ്റായിട്ട് ഇട്ടില്ല. പിന്നെ അതിന്റെ പുറകെ കിടക്കണം. കഴിഞ്ഞ വർഷം കൊടുത്തായിരുന്നു, സർക്കാരിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം കാര്യമായി പച്ചക്കറി ഉണ്ടായില്ല, ഇടമഴ പെയ്ത് ഇച്ചിരി നാശമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
1: ഇതിപ്പോ ഈ ശ്രീനിവാസൻ സാറിന്റെ സ്മാരകം ഇങ്ങനെ ഇവിടെ പണിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്തായിരുന്നു?
0: ഇവിടെ പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞില്ല 30 വർഷത്തോളം തരിശെടുക്കണം എന്ന് പറഞ്ഞില്ല. ശ്രീനേട്ടം വന്ന് തുടങ്ങി ശ്രീനേട്ട ഓർമ്മയ്ക്ക് വേണ്ടി എന്നും കൃഷി ആരോടും എന്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് ചെയ്യണം ഇവിടെ അതിനുവേണ്ടിയാണ്.
1: ഇനിയിപ്പോ ഓണക്കാലമൊക്കെ വരികയല്ലേ, അപ്പൊ അതേപോലെ നമ്മള് ചെണ്ടുമല്ലികളും ഇവിടെ പൂക്കളൊക്കെ വിച്ച് കൊടുക്കാറുണ്ടോ?
0: ചെണ്ടുമല്ലി പ്രാവശ്യം ഓണത്തിന് ചെയ്യണം, വീട്ടിൽ ചെയ്യണം നടത്തിയിരിക്കുകയാണ്. കുറച്ച് സ്ഥലങ്ങനെ ചെയ്യണം. 2 മൂന്ന് കൊല്ലം പക്ഷെ മുമ്പ് ചെയ്തായിരുന്നു, അന്ന് ആർക്കും വേണ്ടായിരുന്നു, നഷ്ടമായി പോയായിരുന്നു. നോക്കാം.
1: ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുമ്പോൾ മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവാറുണ്ടോ?
0: മൃഗങ്ങളില്ല, ഇവിടെ പക്ഷികളുള്ളൂ. നെല്ല് ചെയ്യുമ്പോൾ ആദ്യം വന്നത് പ്രാവ് വരും. പ്രാവ് ഒന്ന് വിത്ത് പറിക്കൊണ്ടു, അതിനുവേണ്ടി ഞങ്ങൾ ഒന്ന് നോക്കി പടക്കമൊക്കെ പിടിച്ച് കിടക്കും. പിന്നെ അത് കഴിഞ്ഞ് നെല്ല് കൊയ്യാറിന് മുമ്പ് തത്ത വന്ന് എല്ലാം കുത്തിയെടുക്കും. പിന്നെ ഈ സൺഫ്ലവർ ചെയ്യുമ്പോൾ കിട്ടാറില്ല, ഫുള്ള് തത്ത, ഒരു 1000 കണക്കിന് തത്ത വന്ന് ഫുള്ള് തിന്നുണ്ടു.
1: ഈ പക്ഷികളൊക്കെ വരുമ്പോ എന്താണ് ശരിക്കും ചെയ്യാറുള്ളത് അവരെ?
0: നെല്ലാകുമ്പോൾ നമ്മളൊന്നും ചെയ്യാറില്ല, കുറച്ച് തിന്നിട്ട്, അതുപോലെ സൺഫ്ലവർ തിന്നിട്ട് നടക്കും. വിതയ്ക്കുമ്പോൾ ഞങ്ങൾ വിടാറില്ല, 5-6 പേര് അവിടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഓടിക്കും, പ്രാവുകൾ പിടിച്ചോണ്ടേയിരിക്കും.
1: ഇപ്പൊ നമ്മളിവിടെ 3 ഏക്കറുകൾ കൃഷി ചെയ്യുന്നു. അപ്പൊ ഈ കൃഷിക്കാരൊക്കെ എങ്ങനെയാണ്, തൊഴിലാളികളൊക്കെ എങ്ങനെയാണ്, എത്ര പേരുണ്ട് ഇവിടെ?
0: തൊഴിലാളികൾ 10 പേര് ഡെയിലി ഉണ്ടാവും, 10-12 പേരും. പിന്നെ വിത സമയത്തൊക്കെ 15-20 പേരൊക്കെ ഉണ്ടാവും, അവർ 2 ദിവസം കൊണ്ട് വിതച്ച് തീർക്കും. പിന്നെ നമുക്ക് പച്ചക്കറിക്കാണെങ്കിലും ഡെയിലി 10 പേര് 7 പേരൊക്കെ ഉണ്ടാവും.
1: ഇപ്പൊ ശ്രീനിവാസൻ സാർ ആദ്യമായിട്ട് ഇവിടെ വിതച്ച കൃഷി ഏതായിരുന്നു?
0: ആദ്യമായിട്ട് നെല്ല് തന്നെയാണ് ചെയ്തത്, ഒരു 2.5 ഏക്കർ നെല്ല് ചെയ്തു. അത് കഴിഞ്ഞ പിറ്റേ വർഷം ഞങ്ങൾ മുഴുവൻ ചെയ്തപ്പോൾ മഞ്ജുവാരാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ അടുത്ത കൊല്ലം മുകേഷ് വന്നു. അങ്ങനെ ഓരോരോ തിരുവണന്മാർ ശ്രീനേട്ടം കൊണ്ടുവരുന്നു. പിന്നെ ചോറ്റാനിക്കൽ ഞങ്ങൾ 1/60 ഏക്കർ ചെയ്തു. കുറേ സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട് കൃഷി, നെല്ല് തന്നെ.
1: ഇപ്പൊ നമ്മൾ ഈ കൃഷി സ്ഥലങ്ങൾ ഓരോരുത്തരുടെ ആയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ശ്രീനിവാസൻ സാർ ഇത് വാങ്ങിച്ചത്?
0: സ്ഥലമൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇതെല്ലാം പാട്ടത്തിനാണ്. ഇത് 36 പേരുടെ സ്ഥലമാണ്. ഓരോരുത്തർ വീട്ടിൽ ചെന്ന് ഓരോ കരാടച്ച് പേപ്പർ മേടിച്ച് നടന്ന് പാട്ടത്തിനാണ്, 2000 ഏക്കറിന് കൊടുത്ത് ചെയ്യണം.
1: ഇപ്പോഴും നമ്മൾ പാട്ടത്തിന്റെ നമ്മുടെ സ്വന്തം സ്ഥലമല്ല,
0: സ്വന്തം സ്ഥലമാണ്. എനിക്ക് കുറച്ച് സ്ഥലമുള്ളൂ, 1.5 ഏക്കറുള്ളൂ, ബാക്കിയെല്ലാം പാട്ടത്തിനാണ്.
1: ഇതിപ്പോ പാട്ടത്തിനെടുത്തു പറഞ്ഞു, അപ്പൊ 100 വർഷത്തിനെടുത്തതാണോ അതോ വർഷം വർഷം നമ്മൾ പുതുക്കിയിട്ട് പാട്ടത്തിനെടുത്തതാണോ?
0: വർഷവും എടുക്കുവാണ്, 2004 മാസത്തേക്ക് എടുക്കും, 2000 വെച്ച് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലർക്കൊക്കെ തരാൻ താല്പര്യമില്ല, അതൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ഞങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാറുണ്ട്.
1: അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോ അവരോട് സംസാരിച്ചിട്ട് വാങ്ങാറുള്ളതാണ് സ്ഥലം?
0: ചിലരൊക്കെ ഇത് കുറച്ച് പുറത്തുനിന്ന് ആൾക്കാർ മേടിച്ചിട്ടുണ്ട് സ്ഥലം, അവർക്കിപ്പോ നമ്മൾ ഈ സ്ഥലം എടുത്തോണ്ട് പോകും. നമുക്ക് ഇതിലൊന്നും ആവശ്യമില്ല, വേണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ, അതിന് കൃഷി ചെയ്ത് തരിശായി കിടക്കുന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ.
1: നമ്മളിപ്പോ ഇങ്ങനെ തരിശു ഭൂമി കണ്ട നമുക്ക് കൃഷി ചെയ്യാൻ അങ്ങനെ തോന്നും.
0: അങ്ങനെ തോന്നാറുണ്ട്, അങ്ങനെ ഞങ്ങൾ കുറെ സ്ഥലങ്ങൾ പോയി ചെയ്തിട്ടുണ്ട്.
1: ഇവിടെ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ? നമ്മള്
0: ഒരു വർഷം വെള്ളമില്ലാണ്ട് ഫുള്ളും നെല്ലുണങ്ങി പോയിട്ടുണ്ട്, ഭയങ്കര ചൂട് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വെള്ളം അടിക്കാൻ നോക്കി, ഇപ്പോൾ അന്നാട്ടിൽ സമ്മതിച്ചില്ല, കിണറ്റിൽ വെള്ളം പറ്റി പോകുന്നൊക്കെ പറഞ്ഞ് പിന്നെ അതൊന്നും നെൽകൃഷി ഉപേക്ഷിച്ചു.
1: കുറെ നാശനഷ്ടം വന്നിട്ടുണ്ട്,
0: ഇഷ്ടംപോലെ നഷ്ടം വന്നിട്ടുണ്ട്, നഷ്ടം വന്നിട്ടുണ്ട്, ലാഭം വന്നിട്ടുണ്ട്.
1: ഇപ്പൊ ഇവിടെ ഈ കൃഷിഭവനിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നൊക്കെ സഹായം ലഭിക്കാറുണ്ടോ?
0: സബ്സിഡി കിട്ടാറുണ്ട്, നെൽകൃഷിക്ക് തരിശ് ചെയ്യുമ്പോഴും കിട്ടാറുണ്ട്, അല്ലാണ്ട് തന്നെ 3 ജില്ലാ പഞ്ചായത്തിന്റെ ഉണ്ട്, കൃഷിഭവന്റെ ഉണ്ട്, ബ്ലോക്കിന്റെ ഒക്കെ സഹായങ്ങൾ കിട്ടാറുണ്ട്.
1: ഇത് എങ്ങനെയൊക്കെയാണ് സഹായം?

0: ചെയ്യാറുള്ളത്? ഏതൊക്കെ സമയത്ത്?
1: ഇതിപ്പോ ഒരു നെൽകൃഷി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ കിട്ടും, അങ്ങനെ 5 ഏക്കർ ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം മക്കളെയും നാട്ടുകാരൻ പേരിലാക്കി കൃഷി ചെയ്യണം. അപ്പൊ നമുക്ക് ഒരാൾക്ക് 5 ഏക്കർ നെൽകൃഷി ചെയ്യാൻ പറ്റുള്ളൂ, ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: ഓരോരുത്തരുടെ പേരിൽ ഇങ്ങനെ 5 ഏക്കർ എന്ന് പറഞ്ഞിട്ടോ
1: ഓരോരുത്തരെ കണ്ടുപിടിച്ച് അവരെ പേരിൽ എഴുതി അതിൽ നിന്ന് മേടിക്കണം. അപ്പൊ സർക്കാർ ഒരു മാറ്റിയെടുക്കേണ്ടാണ് ഈ നിയമം.
0: അവരോട് പോയി നമ്മൾ അനുവാദം ചോദിച്ചിട്ട് ഇങ്ങനെ ഏക്കർ അവരുടെ മേലെ
1: ആക്കി അവർ അക്കൗണ്ടിൽ പൈസ വന്ന് അവർ തന്നാ തന്നു പോയാ പോയി.
0: നമ്മളെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ് ഏട്ടാ ഫേസ് ചെയ്ത ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്?
1: ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തോന്നിയത് ഞാൻ പറഞ്ഞില്ല, 10-15 പേരെ സ്ഥലം പറഞ്ഞില്ല, അവരുടെ വീടുകളിൽ ചെന്ന് കരടച്ച പേപ്പർ മേടിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്.
0: അവർ ചോദിക്കുമ്പോ തരാറില്ല,
1: തരാൻ പാടാണ്, പിന്നെ ഏട്ടാ അടച്ചില്ല അടക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ പുറകെ നടന്നു ഒരു കൃഷി നോക്കുകയും അല്ലെങ്കിൽ കൂടുതൽ നേരം അതിനുവേണ്ടി നടക്കേണ്ടതാറുണ്ട്.
0: ഈ ശ്രീനിവാസൻ സാറിന്റെ പെട്ടെന്നുള്ള ഒരു വിടവർച്ചലിന് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു?
1: ശ്രീനേട്ടൻ കുറച്ചാൾ മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു ഈ വർഷത്തെ പച്ചക്കറി കൃഷിക്ക് ഞാനുണ്ട്, എന്നെ കൂട്ടണമെന്ന് പറഞ്ഞായിരുന്നു. കൃഷി തുടങ്ങണേന് ഒരു 4-5 മാസം മുമ്പ് ശ്രീനേട്ടൻ മരിച്ചുപോയി. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി.
0: ശ്രീനിവാസൻ സാറ് എല്ലാ കൃഷിയിലും ഓരോരോ സമയത്ത് വിളിച്ചു ചോദിക്കാറുണ്ടോ, എന്തായി എന്തൊക്കെയായി എന്നൊക്കെ ചോദിക്കാറുണ്ടോ? എപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ടോ?
1: നെൽകൃഷി എഴുതുന്ന സമയത്ത് ശ്രീനേട്ടൻ ഏത് സെറ്റിലാണെങ്കിലും വരുമ്പോൾ അത് ഫസ്റ്റ് അറിയുന്ന കൃഷിയാണ്, അല്ലെങ്കിൽ ഞങ്ങളോട് അങ്ങോട്ട് വിളിക്കും, ഷൂട്ടിംഗ് സെറ്റിലേക്ക് വിളിച്ചിട്ട് അവളെ കാണി എന്തൊക്കെ പറ്റി എന്താണ് എന്നൊക്കെ ചോദിക്കും.
0: എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലേ?
1: കൊടുക്കണം. ശ്രീനേട്ടൻ എന്ന് അറിഞ്ഞിരിക്കണം, എങ്ങനെയുണ്ട്, നെല്ലിന് അസുഖമുണ്ടോ കേടുണ്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിഞ്ഞോണ്ടിരിക്കണം.
0: ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഫുൾ ഡിജിറ്റൽ എന്ന ജോലിയും തിരക്കും എല്ലാം അയാൾക്ക് ഒരു ബിസി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. കൃഷിയായിട്ട് ആരും ഇറങ്ങുന്നില്ല. ഇതിനെ കുറിച്ചിട്ട് എന്താണ് ചേട്ടന് പറയാനുള്ളത്?
1: ഇവിടെ നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ പുതിയ തലമുറ വന്നിട്ട് പറയും ആ കൊള്ളാം, അടുത്ത വർഷം ഞാനോട് കൂടാൻ ചേട്ടാ അങ്ങ് പറയും. ആ സമയമാകുമ്പോഴത്തേനും ആരും വരാറില്ല, എല്ലാവരും മുങ്ങിക്കളയും.
0: അവരോട് എന്താ പറയാനുള്ളത് ചേട്ടനോട്?
1: പുതിയ തലമുറ കൃഷിയിലേക്ക് ഇറങ്ങണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ കൂട്ടാം, സഹായിക്കാം.
0: ഇപ്പൊ ചേട്ടനെ സഹായിക്കാൻ ഇവിടുത്തെ യുവ കർഷകരൊക്കെ വരാറുണ്ടോ?
1: വരാറുണ്ട്, ഇപ്പൊ കുറെ ആൾക്കാർ വരാറുണ്ട്. കുറച്ച് ദിവസം വരും, വെയിലുള്ളും സ്ഥലം വിടും.
0: അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലേ?
1: എല്ലാവർക്കും വൈറ്റ് കോളർ ജോലിയല്ലേ വേണ്ടത്, ആർക്കും ഈ മണ്ണിലേക്ക് ഇറങ്ങാൻ പറ്റില്ല.
0: ഇപ്പൊ ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പ്രമുഖ സിനിമാക്കാരൊക്കെ വരാറുണ്ടോ?
1: ഇഷ്ടംപോലെ പേര് വരാറുണ്ട്. നമ്മുടെ ആ ഷെഡിലാണ് കുറെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ പുതിയ സിനിമകളൊക്കെ ആകാൻ പോണത്. കഥ പറയാനായിട്ട് ഒത്തിരി പേര് കേൾക്കാനും അതൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇവിടെ
0: പീസായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഇവിടെ വരാറുണ്ട്.
1: കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടി കഥ പറഞ്ഞു, അത് റെഡിയായി അങ്ങ് പോയിട്ടുണ്ട്.
0: ഇപ്പൊ ചേട്ടന്റെ കുടുംബമായ മക്കൾ ഇതിലൊക്കെ കൃഷിയിലൊക്കെ ഭയങ്കര ഉത്സവം കാണിക്കാറുണ്ടോ?
1: കഴിഞ്ഞ വർഷം പച്ചക്കറി മുഴുവൻ പറ്റും. എന്റെ മൂത്ത മോളാണ്, ഇളയവള് ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കും, ജ്യൂസ് കൗണ്ടറിൽ നിൽക്കും, പിള്ളേരാണ് എല്ലാം കൂടുതലും, വൈഫും വരും, എല്ലാരും ഉണ്ടാവും.
0: കുടുംബത്തോടെ ഒത്തൊരുമിച്ച് ചെയ്യാണ് ഈ കൃഷി?
1: അതെ അതെ, പെങ്ങന്മാരുടെ പിള്ളേർ എല്ലാരും ഉണ്ടാവും. ആദ്യം ഇവിടെ പച്ചക്കറി ഇട്ടുകൊണ്ടിരുന്നത് പെങ്ങളെ മോനാണ്, എല്ലാരും വീട്ടിലെല്ലാരും വരും.
0: സന്തോഷത്തോടെ അല്ലേ എല്ലാവരും ഒരുമിച്ചിട്ട്?
1: ചെറുതായിട്ടൊരു പൈസ കൊടുത്തുവിടും അവർക്ക്, സന്തോഷം, പോക്കറ്റ് മണിയായി, ഡെയിലി ഇത്ര വരുമാനം വരുമല്ലേ. മക്കളൊന്നും മേടിക്കാറില്ല, മറ്റേ പെങ്ങളുടെ പിള്ളേര്
0: നമ്മള് മേടിക്കാറുണ്ടല്ലേ,
1: നമ്മള് മേടിച്ചെടുക്കുള്ളൂ.
2: എന്റെ ഇടം എന്റെ കൃഷിയിടം എന്ന പ്രോഗ്രാമിൽ ശ്രീനിവാസൻ പൊന്നാക്കിയ കണ്ടനാടൻ ഓർമ്മകളും കൃഷി അനുഭവങ്ങളും പങ്കുവച്ച് ഇതുവരെ കൂടെയുണ്ടായിരുന്ന മനു ഫിലിപ്പിന് നന്ദി.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരാ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.